ഒരിക്കൽ ഒരാൾക്ക് തന്റെ വിരോടൊപ്പുള്ള വാച്ച് ഒരു വലിയ വൈക്കോൽ കൂമ്പാരത്തിൽ നഷ്ടപ്പെട്ടു. അയാളും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഒരുപാട് നേരം അരിച്ചു പുറക്കി തിരഞ്ഞിട്ടും അത് കണ്ടെത്താനായില്ല. എല്ലാവരും അടുത്ത് പിന്മാറിയപ്പോൾ അവിടെ നിന്ന ഒരു ചെറിയ കുട്ടി മാത്രം കുറച്ചു സമയം കൂടി ചോദിച്ചു. അവൻ ആ വൈക്കോൽ കൂമ്പാരത്തിന് അടുത്തേക്ക് പോയി അവിടെ നിശബ്ദനായി കണ്ണീരടച്ച് കുറച്ചു നേരം ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ ആ വാച്ചുമായി തിരികെ വന്നു. എങ്ങനെ കിട്ടിയെന്ന് അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല, വെറുതെ കണ്ണടച്ച് നിശബ്ദനായിരുന്നു. അപ്പോൾ വാച്ചിലെ സൂചികൾ അനങ്ങുന്ന ശബ്ദം കേട്ടു. അത് വെച്ച് വാച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ഒരല്പനേരം മനസ്സ് ശാന്തമാക്കി വെച്ചാൽ എത്ര വലിയ പ്രശ്നങ്ങൾക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 5, കൊല്ലവർഷം 1201, കർക്കിടകം 20. ബുധനാഴ്ച

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ப்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம். மார்னிங் மோஜோயுமாயிட்ட தா எத்தேர்ந்திருக்கிறது ஆர் ஜே அனுஷையான கேட்டோ. அப்போ இன்று பிரத்யேகிச்சு எடுத்து பரையானாய்ட்டு எல்லா திவசவும் ராகிலே மழையில் குதிர்ந்து தணுத்து விறச்சக்கேயும் நம்ம மார்னிங் மோஜோயிலூட கேட்டு முட்டாறது. பட்சே இன்று அல்பம் வத்தியஸ்தாய்ட்டு மழையொன்னும் இல்ல எங்கிலும் நல்ல தணுப்பும் அதுபோல தான் ஈ கோடமஞ്ഞൊക്കെ வந்து நிற்கிற ரீதி ാണ് പുറത്തേക്കൊക്കെ ഇന്ന് ഇറങ്ങി നോക്കുകയാണെങ്കിൽ മനസ്സിലാകട്ടോ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു കൊട്ടാരക്കരി ഏരിയ കാണപ്പെടുന്നതിന്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി എപ്പോഴാണ് മഴ പെയ്യുക എന്നുള്ളത് കാത്തു കാത്തിരുന്നതിനെ കാണാം. ഇന്നും എന്തായാലും മഴ പെയ്യും എന്നുള്ളൊരു പ്രവചനമൊക്കെ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലാണെങ്കിലും സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് പ്രത്യേകമായിട്ടൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ മഴ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അപ്ഡേറ്റിലൂടെയൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ 5-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതി, ഒരു ബുധനാഴ്ച കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഓർമ്മയുണ്ട്. അതാ പെട്ടെന്ന് 5-ൽ എത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി നമ്മൾ കണ്ണടച്ച് തുറയ്ക്കും മുമ്പേ ആ ഒരു ഓണം ഇങ്ങെത്താറായി എന്നുള്ളൊരു റിയലൈസേഷൻ കൂടിയാണ് കേട്ടോ. കലണ്ടറിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും അടുത്തൊരു വീക്ക് കൂടെ കഴിയുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് തൊട്ട് അത്തം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ സെലിബ്രേഷനൊക്കെ ആകാൻ പോകുന്നൊരു സമയത്ത് നമുക്ക് പൊതുവേ ഒരു സന്തോഷവും ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉള്ളിൽ വരും. ഇനി ഇങ്ങനെയായിരിക്കും ഓ സെലിബ്രേറ്റ് ചെയ്യണമല്ലോ, ആഘോഷിക്കണമല്ലോ, ഒരുപാട് ആളുകളുമായിട്ട് ഒത്തുകൂടണമല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷവും കാര്യമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലേ. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് തന്നെ മോർണിംഗ് മോജ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് 10 മണിവരെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാറുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ
2: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനൂഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ 7 മണി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത് പലരും എഴുന്നേക്കാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. സാധാരണ ഈ വെളുപ്പാം കാലത്തൊക്കെ അതും നല്ല തണുപ്പുള്ള ദിവസങ്ങളിലൊക്കെ എഴുന്നേക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണല്ലേ. അതുകൊണ്ട് തന്നെ പതിയെ കോട്ടുവായൊക്കെ ഇട്ട് കഷ്ടപ്പെട്ടിങ്ങനെ എഴുന്നേക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു സമയമായിരിക്കും. ഇപ്പോൾ കോട്ടുകാരുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും ചെറുതായിട്ട് കോട്ടുവായൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ആരുമായിക്കോട്ടെ അവർ കോട്ടുവായ ഇടുന്ന സമയത്ത് നമ്മൾ അറിയാതെ കോട്ടുവായ ഇടാറുണ്ടല്ലേ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും ക്ഷീണിതരല്ല എങ്കിൽ കൂടിയിട്ടും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ആക്ച്വലി ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെ ആക്ച്വലി പകരുന്ന കോട്ടുവായ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത് കേട്ടോ. ഇത് കേവലം ഒരു ശാരീരിക പ്രോസസ്സ് മാത്രമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറും വൈകാരിക ബന്ധങ്ങളുമായിട്ട് അടുത്ത ഒരു റിലേഷനുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് കോട്ടുവായ ഇടുന്നത് എന്ന് പറഞ്ഞുതരാം. അതായത് മറ്റൊരാളിൽ നിന്ന് കോട്ടുവായ പകരുന്നതിന് മുൻപ് നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണ് കോട്ടുവായ ഇടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടല്ലേ. അപ്പോൾ ശാസ്ത്രലോകത്ത് ഇപ്പോഴും ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാലും പൊതുവെ പറയുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ക്ഷീണിതരായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേഗത കുറയുകയും രക്തത്തിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വേഗത്തിൽ പുറന്തള്ളാൻ വേണ്ടിയിട്ടുമാണ് കോട്ടുവായ വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമായിട്ട് നിലനിൽക്കുന്നത്. പക്ഷെ ഇത് തന്നെയാണോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല, എന്നാലും ഇങ്ങനെയാണ് ഒരു സിദ്ധാന്തം ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ തലച്ചോറിൻ്റെ താപനിലയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും കോട്ടുവായ സഹായിക്കുന്നു എന്നാണ് ഗവേഷകരൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇനി എന്തുകൊണ്ടാണ് കോട്ടുവായ പകരുന്നത് എന്ന് അറിയണോ? അതൊരു ചെറിയ ബ്രേക്കിന് ശേഷം കേട്ടാലോ. ഒരു ചെറിയ കോട്ടുവായൊക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ അതിനുശേഷം പറഞ്ഞുതരാം. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: പിഎം സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നലെ തടസ്സപ്പെട്ടു. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് ന്യൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്നും മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: മഴയുടെ ശക്തി ഇന്നലത്തേതിനേക്കാൾ കുറയുമെങ്കിലും സംസ്ഥാനത്ത് ഉടനീളം ഇന്നും ശക്തമായ മഴ ലഭിക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 9 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്.
0: കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴയിൽ തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി PK ബഷീർ. PWD ക്ക് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയിച്ചു. പൊതുജനങ്ങൾക്ക് വേഗത്തിലുള്ള സഹായം ഉറപ്പാക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കും. റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുന്നതിനായിരിക്കും മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞു. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫുജിറ്റീവ് ഇക്കണോമിക് ഓഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാവില്ല. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
2: പാകിസ്ഥാൻ അധികൃത് കശ്മീർ മേ യഹ് തഥാകഥിത് ചുനാവ് പൂരി തരഹ് സേ ഏക് ദിഖാവാ ഹൈ വാസ്തവിക് സ്ഥിതി തോ വഹാ ഹോ രഹേ ജൻപ്രദർശൻ ഔർ പാകിസ്ഥാനി ബലോ ദ്വാരാ കീ ജാ രഹീ നിർമമ ഹത്യാവോ കീ ഹൈ ഇസ് വർഷ് ജൂൺ സേ അബ് തക് വഹാ ജൻപ്രദർശൻ ജോ ചൽ റഹാ ഹൈ ഉസ്മേ 90 ലോഗ് മേ മാരേ ഗയേ ഹൈ ഔർ കയി ഏക് അന്യ മേ ഘായൽ ഹുവേ ഹൈ. പാകിസ്ഥാൻ കീ സത്താ വ്യവസ്ഥാ നേ ജനതാ കേ അസന്തോഷ് കാ ജവാബ് ഗോലീ സേ, സഞ്ചാർ ബന്ദീ സേ, ധംകീ സേ ഔർ ദമൻ സേ ദിയാ ഹൈ. ഇസ്കേ ലിയേ ഉസേ ജവാബ് ദേ ഠഹരായാ ജാനാ ചാഹിയേ.
0: ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ 13-ാമത് യോഗവും 3-ാമത് ഉന്നത ഉദ്യോഗസ്ഥ യോഗവും ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുക്കും. ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യ വികസനം എന്നിവ പ്രധാന ചർച്ചാവിഷയങ്ങളാകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിക്കുന്നത്. RBI 6-ാം ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. ജൂലൈ 1 മുതൽ 30 വരെയായിരുന്നു ഒന്നാം ഘട്ടം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാക്കിയിരുന്നു.

0: കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്യൂമറേറ്റർമാർ ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ എച്ച് എൽ ഒ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. സെൻസസ് മാനേജ്മെന്റ് ആന്റ് മോണിറ്ററിംഗ് സിസ്റ്റം പോർട്ടൽ വഴി പ്രവർത്തനങ്ങളെല്ലാം തത്സമയം നിരീക്ഷിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ acc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19 പ്രസിദ്ധീകരിക്കും. രാജ്യത്തെ ഗാർഹിക ഊർജ്ജ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പിഎം സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന ചരിത്ര നേട്ടം കുറിച്ചു. വെറും 2 വർഷത്തിനുള്ളിൽ 50 ലക്ഷത്തിലധികം പുരപ്പുറ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച നേട്ടമാണ് പദ്ധതി കൈവരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: 75,021 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുരപ്പുറ സൌരോർജ്ജ പദ്ധതികളിലൊന്നാണ്. ജൂലൈ മാസത്തിൽ മാത്രം 5,06,000 കുടുംബങ്ങൾക്ക് സോളാർ പാനലുകൾ സ്ഥാപിച്ചു. ഇതുവരെ 14.8 GW പുരപ്പുറ സൌരോർജ്ജ ശേഷിയാണ് പ്രവർത്തനക്ഷമമാക്കിയത്. 28,024 കോടി രൂപ സബ്സിഡി നൽകിയതോടെ 19 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് തുകരഹിത വൈദ്യുതി ബില്ലുകളാണ് ലഭിക്കുന്നത്. 12 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് മിച്ചമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് തിരികെ നൽകിയതിലൂടെ 421 കോടി രൂപ സമാഹരിക്കാനായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് അമേരിക്കയിലെ ഓറിഗണിൽ ഇന്ന് തുടക്കമാകും. ഈ മാസം 9 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 147 രാജ്യങ്ങളിൽ നിന്നായി 1,800-ലധികം അത്ലറ്റുകൾ മാറ്റുരയ്ക്കും. 23 പുരുഷന്മാരും 13 വനിതകളുമടക്കം 36 അംഗ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീമാണ് ഇന്ത്യയ്ക്കായി ഇറങ്ങുന്നത്. ടെന്നീസിൽ സെറീന വീനസ് വില്യംസ് സഖ്യം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഈ മാസം 11 മുതൽ 23 വരെ ഒഹായോയിൽ നടക്കുന്ന സിൻസിനാറ്റി ഓപ്പണിലേക്ക് സഹോദരിമാർക്ക് വൈൽഡ് കാർഡ് എൻട്രി ലഭിച്ചു. 2022 US ഓപ്പണിന് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ആദ്യ ടൂർണമെന്റാകുമിത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവശ്യകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം സംരംഭത്തിന് കീഴിലെ യുവസംഗമം 7-ാം ഘട്ടത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തുടക്കം കുറിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, NSS, NYKS സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഔദ്യോഗിക പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് IIT പാലക്കാടാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നീറ്റ് UG കൌൺസിലിംഗ് 2026 ഒന്നാംഘട്ട രജിസ്ട്രേഷൻ മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി ഇന്ന് ആരംഭിക്കും. ഔദ്യോഗിക സമയക്രമം അനുസരിച്ച് 4 മുതൽ ഈ മാസം 12 ഉച്ചയ്ക്ക് 3 മണിവരെ അപേക്ഷിക്കാം. ഈ മാസം 13 മുതൽ 16 വരെ സീറ്റ് വിഭജന പ്രക്രിയ നടക്കും. തുടർന്ന് 1-ാം ഘട്ട അലോട്ട്മെന്റ് ഫലം 17 പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിത. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനമയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 1-ാം ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം പുരപ്പുറ സൌരോർജ്ജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ് ബോജോ.
1: അപ്പൊ നമ്മള് കോട്ടുവായുടെ കാര്യമായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ഇപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ ആരെങ്കിലും ഇരുന്ന് കോട്ടുവാ ഇടുന്ന സമയത്ത് നമുക്കും കോട്ടുവാ ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു കോട്ടുവാ പകരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ മറ്റൊരാൾ കോട്ടുവാ ഇടുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ, ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും കോട്ടുവാ ഇടാനുള്ള ഒരു ടെൻഡൻസി വന്ന് കാണും അല്ലേ. അപ്പൊ നമുക്കും പൊതുവായിട്ട് ഇങ്ങനെ കോട്ടുവായ വന്നേക്കാം. അപ്പൊ മനുഷ്യരിലെ സഹാനുഭൂതിയുമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് മറ്റുള്ളവരുടെ വികാരങ്ങളും അവസ്ഥകളും ഒക്കെ മനസ്സിലാക്കാനുള്ള നമ്മുടെ തലച്ചോറിന്റെ കഴിവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ കോട്ടുവായിടുന്ന സമയത്ത് നമുക്കും അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അതേസമയം അപരിചിതരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത് പകരാനുള്ള സാധ്യത കുറവാണ് എന്നുമാണ് മനഃശാസ്ത്ര പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ. എന്നാലും ഇടാതൊന്നും ഇരിക്കത്തില്ല. അപരിചിതരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഇടാനുള്ള സാധ്യത, കോട്ടുവായി ഇടാനുള്ള സാധ്യത കുറവാണ് നമ്മുടെ അടുത്ത ബന്ധുക്കളെയും റിലേറ്റീവ്സിനെയും അതുപോലെ ഫ്രണ്ട്സിനെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ ഇതിൽ ന്യൂറോണുകൾക്കും ചെറിയൊരു പങ്കുണ്ട് കേട്ടോ. അതായത് നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ എന്ന പ്രത്യേകതരം കോശങ്ങളാണ് ഈ ഒരു പ്രോസസ്സിന് പിന്നിൽ പ്രധാന കാരണം എന്ന് പറയുന്നത്. അതായത് മറ്റൊരാളൊരു പ്രവൃത്തി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളും ആ ഒരു പ്രവൃത്തി ചെയ്യുകയാണ് എന്ന രീതിയിൽ ഈ ന്യൂറോണുകൾ ഉണരും. അപ്പോൾ മറ്റുള്ളവരെ അബോധപൂർവമായിട്ട് അനുകരിക്കാനായിട്ട് ഈ ഒരു ന്യൂറോൺസ് നമ്മളെ പ്രേരിപ്പിക്കും. ആക്ച്വലി ഇതിനെ ശാസ്ത്രലോകം കമീലിയൻ ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരുടെ ക്ഷീണമോ മടുപ്പോ നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് തിരിച്ചറിയുകയും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ നമ്മളും കോട്ടുവായി ഇടുകയും ചെയ്യുകയാണ് ആക്ച്വലി സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ പബ്ലിക് പ്ലേസിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഫ്രണ്ടിലിരുന്ന് കോട്ടുവായി ഇടുന്നത് കാണുമ്പോൾ നമുക്കും അത് കോട്ടുവായി ഇടാനായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി ചിന്തിക്കണം കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഏറ്റവും മികച്ച

0: മോർണിംഗ് മോജോ
1: കേട്ടോണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. ഒരു സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ അഞ്ചാലുംമൂട് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലെ 2026-27 അധ്യയന വർഷത്തിൽ ബിടെക് ലാറ്ററൽ എൻട്രി കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് വ്യാഴാഴ്ച, അതായത് നാളെ രാവിലെ 10 കോളേജിൽ നേരിട്ട് ഹാജരാകണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 9447789825 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447789825 എന്നതാണ് നമ്പർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സൺ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ
2: കേട്ടോണ്ടിരിക്കുന്നത്, മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർജെ അനൂഷ. മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമിലേക്ക് കേരള ആരോഗ്യ സർവകലാശാല അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രത്തെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലാണ് പ്രോഗ്രാം നടക്കുക. അപ്പോൾ ഹെൽത്ത് സിസ്റ്റം മാനേജ്മെൻറ്റ്, പിന്നെ എപ്പിഡെമിയോളജി, അതുപോലെ തന്നെ ഗ്ലോബൽ ഹെൽത്ത് എന്നിവയാണ് സ്പെഷ്യലൈസേഷനുകളായിട്ട് വരുന്നത്. സോ മെഡിക്കൽ, ഡെൻ്റൽ, ആയുഷ്, നഴ്സിംഗ്, ഫാർമസി, അലൈഡ് ഹെൽത്ത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ബിരുദമുള്ളവർക്ക് ഈ വരുന്ന 17-ാം തീയതി വരെ അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, DME, DHS, ESI സർവീസിലുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പ്രവേശന പരീക്ഷയുണ്ട്. സെമസ്റ്റർ ഫീസ് വരുന്നത് 50,000 രൂപയാണ്. ഒക്ടോബറിലായിരിക്കും ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുക. അതുകൂടാതെ ആരോഗ്യ സർവകലാശാലയുടെ ഫുൾ ടൈം, പാർട്ട് ടൈം, PhD പ്രവേശന പരീക്ഷയ്ക്ക് സെപ്റ്റംബർ 3 വരെ അപേക്ഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ നടക്കുക 19-ാം തീയതിയാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ടുള്ള വെബ്സൈറ്റ് പറയാം. KUHS.AC.IN എന്നതാണ് വെബ്സൈറ്റ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി KUHS.AC.IN എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
3: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
4: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ദായിനി അങ്ങോട്ട് പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ അറിയിക്കാനുള്ള വിഷിംഗ് സെഗ്മെൻ്റ് ആണ് 9 വരെയുള്ള സമയം കേട്ടോ. അപ്പോൾ എന്തായാലും ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090-0474-291-9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് വിഷസ് അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649-9090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അയനിക്കോട് നിന്നും സുലേഖയാണ് കേട്ടോ. നമ്മൾ നൽകുന്ന സഹായത്തിൻ്റെ വലിപ്പമല്ല, അതിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹമാണ് വിലപ്പെട്ടത്. ഒരു ചെറിയ കൈത്താങ്ങ്, ഒരു വലിയ പ്രതീക്ഷ, ഒരു പുഞ്ചിരി, ഒരു ജീവിതത്തിന് പുതുവെളിച്ചമാകാം. ഇന്ന് ഒരാൾക്കെങ്കിലും ഒരു നന്മ ചെയ്യാം, നമ്മുടെ ജീവിതവും നന്മകളാൽ നിറയട്ടെ. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു മെസ്സേജ് തന്നെയാണ് ഈ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ സുലൈക്കയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് റാംജിയാണ് കേട്ടോ. ഇന്നലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് റാംജിയുടെ അനന്തരവളായിട്ടുള്ള ആലിജയ്ക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആശ്രയ FM 90 പേരിലും ഒപ്പം തന്നെ റാംജിയുടെ പേരിലുമുള്ള ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒത്തിരി സ്നേഹത്തോടുകൂടി തന്നെ അറിയിക്കുകയാണ് ഈ ഒരു വിഷിംഗ് സെഗ്മെൻറ്റിലൂടെ. ഒപ്പം തന്നെ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാംജിക്കും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും വിഷ് ചെയ്യുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത് സന്തോഷ് ചേട്ടനാണ്. ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റുക, കാരണം കടന്നുപോകുന്ന ഈ സമയവും പ്രായവും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഗുഡ് മോർണിംഗ് ആശ്രയ FM എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. കടന്നു പോകുന്ന ഈ സമയമാണെങ്കിലും പ്രായമാണെങ്കിലും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല, തിരിച്ചു കിട്ടത്തുമില്ല. അപ്പം ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. മെസ്സേജ് അയച്ച ചേട്ടനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് PV മുഹമ്മദിക്കാണ്. ഗുഡ് മോർണിംഗ് ആശ്രയ FM, വെരി വെരി ഗുഡ് മോർണിംഗ്. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ജീവിതം ഒരു നല്ല പുസ്തകമാണ്. വെറുതെ പേജ് മറിക്കുന്നവർക്ക് അത് വെറും കടലാസും. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനാശംസകളോടെ PV മുഹമ്മദ് വടക്കേ വാവന്നൂർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച ഇക്കയ്ക്കും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കോട്ട്സുകളൊക്കെ ആണെങ്കിലും നമുക്ക് മെസ്സേജായിട്ട് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 952-664-9090-90 എന്ന നമ്പറിലേക്കാണ്. ഇനി ലൈവിലേക്ക് വിളിച്ച് പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസ് അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-249-9090 എന്ന നമ്പറിലേക്ക്.

0: mana mile muna ile madu bile kalimaye
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: Time check. Studio clock ലിപ്പോൾ സമയം കൃത്യം 9 മണി.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും 9 മണി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷിംഗ് സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ വിഷിംഗ് സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് വിഷസ് അറിയിച്ചു കൊണ്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നേ?
2: ശിവനന്ദ.
1: ശിവനന്ദ, എവിടുന്നാ വിളിക്കുന്നേ? ഹലോ. കടമ്പനാട്. ഓക്കെ, സ്ഥലത്തിന്റെ പേരൊക്കെ മറന്നുപോയോ? അതോ ടെൻഷൻ കൊണ്ടാണോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: ചെറിയച്ഛനും ചെറിയമ്മയും
1: അനിയനും. ഓക്കെ,
2: അനിയൻ.
1: ഓക്കെ ഓക്കെ ഓക്കെ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: ഞാൻ 9.
1: 9-ാം ക്ലാസ് അല്ലേ? ഓക്കെ. ഇന്ന് ക്ലാസ് ഉണ്ടോ?
2: ഇല്ല.
1: ഇല്ലല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും റേഡിയോ ഒക്കെ കേട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പൊ രാവിലത്തെ വിഷസ് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇന്ന് അമ്മമ്മയുടെ ബർത്ത്ഡേ ആണല്ലേ? പിന്നെന്താണ്? 28-ാം തീയതിയാണ്, ഈ മാസം 28-ാം തീയതിയാണ് അമ്മമ്മയുടെ ബർത്ത്ഡേ അല്ലേ? അതിനിപ്പോഴേ വിളിച്ചങ്ങ്. ഓക്കെ, അപ്പൊ ഇപ്പോഴേ വിളിച്ചങ്ങ് വിഷസ് പറഞ്ഞിരിക്കുകയാണല്ലേ. ഓക്കെ, അമ്മമ്മയുടെ പേരെന്താ?
2: ബിന്ദു.
1: ഓക്കെ, അപ്പോ 28-ാം തീയതി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ബിന്ദു അമ്മമ്മയ്ക്ക് നമ്മുടെ ആശ്രയ എഫ് എം 90 പേരിൽ ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷയമാണ് കേട്ടോ. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആയോ? ഓക്കെ, അപ്പോൾ മോളെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. ഗുഡ് മോർണിംഗ്, ലൈവ് വിത്ത് ട്രൂത്ത്, പീസ് ഫോളോസ് നാച്ചുറലി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ സമാധാനം നാച്ചുറലായിട്ട് നമ്മുടെ കൂടെ വരും എന്നുള്ള ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച മനോജേട്ടനും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ടീച്ചറാണ്. ഗുഡ് മോർണിംഗ് ആശ്രയ, ഗുഡ് മോർണിംഗ് അനുഷകുട്ടി. പുലരിയുടെ ഓരോ കിരണവും പ്രതീക്ഷയുടെ പുതിയ അധ്യായമാണ്. പുഞ്ചിരിയോടെ തുടങ്ങുന്ന ഓരോ ദിവസവും അനുഗ്രഹമായി തീരട്ടെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജയലേഖ ചേച്ചി ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് എൻ്റെ പേര് ശശികല. ഹായ് ആശ്രയ, ഹായ്. ദിവസം തോറും കുറഞ്ഞു വരുന്ന കണക്ക് പുസ്തകമാണ് ജീവിതം. കൂട്ടിവെക്കാൻ ഒന്നേയുള്ളൂ മറ്റുള്ളവർക്കായി നാം നൽകുന്ന സ്നേഹവും സന്തോഷവും ഓർമ്മകളും. നല്ല ഒരു ശുഭദിനം ആശംസകൾ അറിയിക്കുന്നു. ഹായ് അനുഷക്കുട്ടി, ഹായ് ശശികല ചേച്ചി, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് ശേഷം ശശികല ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, എല്ലാവർക്കും സുഖമല്ലേ? യെസ്, ഇവിടെ എല്ലാവർക്കും സുഖമാണ്, ടീച്ചറിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ്, നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. ആദ്യത്തെ ചുവടുവയ്പ് എപ്പോഴും പ്രയാസകരമായിരിക്കും, പക്ഷേ അത് അനിവാര്യമാണ്. സ്റ്റോപ്പ് ഡ്രീമിംഗ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്വപ്നം കാണേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ പോരല്ലേ, നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് തുടങ്ങണം. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച ടീച്ചറിനും ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ആയിരിക്കുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
1: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Driving ini koodal migachidakkan Tyre Station. 3D Wheel Alignment, Wheel Balancing, Tyre Alloy Wheel Fitting, Nitrogen Filling, Apollo, JK, Firestone Tyres enniva onam offerilude swanthamakkam. Tyre Station, Near Jubilee Mandiram, Pulaman, Kottarakara.
6: Vishal Opticals, mithamaya nirakkil kannadakalude vipulamaya shekaram. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മോർണിംഗ് മോജോ.
8: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനൂഷ. അപ്പൊ അധ്യാപക ഒഴിവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തസ്തിക വന്നിരിക്കുന്നത്. അപ്പോൾ യോഗ്യതയുള്ളവർ അച്ഛൻ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് നടത്തുന്ന ഇന്റർവ്യൂ കൂടാതെയുള്ള എഴുത്തു പരീക്ഷയ്ക്ക് ഹാജരാകണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പോൾ നാളെ രാവിലെ 11 മണിക്കാണ് ഇന്റർവ്യൂ, അതുകൂടാതെ എഴുത്തു പരീക്ഷയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 8547005100 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547005100 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 26 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്പ്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
1: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
0: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
0: പത്താം വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
0: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ഒപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. 10th വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: കരിമപ്പ മകരീ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
8: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
9: ശനിയാഴ്ച വാങ്ങാന്നേ, അൾജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
8: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൾജോയിൽ.
9: അൾജോ, വിലക്കുറവിന്റെ വിസ്മയം.
10: അൾജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൾജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
11: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
12: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
11: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
13: Morning Mojo.
14: Once again, welcome back to Morning Mojo with me, RJ അനൂഷ. അപ്പോൾ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മഴ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എല്ലാവരും അലേർട്ടായിരിക്കുക. അതുകൂടാതെ തന്നെ തോരാമഴയെ തുടർന്ന് 4 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി എന്നീ 4 ഡാമുകളിലാണ് റെഡ് അലർട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കനത്ത മഴയെ തുടർന്നിട്ട് ഓഗസ്റ്റ് 5, 6, 10 തീയതികളിലെ PSC പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ എക്സാം എഴുതുന്ന ആൾക്കാരൊക്കെ ആ ഒരു കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9:52 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ മോർണിംഗ് മോജോയിലൂടെ കേട്ടറിഞ്ഞു അല്ലേ. അപ്പോൾ മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ അനുഷാസ്.

0: നാട്ടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പൊ നമ്മളങ്ങനെ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
8: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
9: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me, RJ Srishant. Ashraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: എന്റെ പേര് ഉണ്ണികൃഷ്ണൻ.
0: ഉണ്ണിച്ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: പന്തളം.
0: പന്തളംകാരനാണ്. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ പരിപാടി?
1: ഞാനിവിടെ ആളെ കൊണ്ടുവന്നു.
0: ഓട്ടം വന്നെയാണല്ലേ?
1: അതെ അതെ.
0: ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാന്, ഭാര്യ, മകൻ.
0: മകനൊക്കെ എന്താ ചെയ്യുന്നത്?
1: അദ്ദേഹം MBA പഠിക്കുന്നു.
0: MBA പഠിക്കുകയാണ്. ആഹ്, അടിപൊളി. ശരി, എവിടെയാ പഠിക്കുന്നത്?
1: പഞ്ചാബ്.
0: പഞ്ചാബിലാണ്. എന്തോടെ ഇത്ര ദൂരം നോക്കി? എന്തുകൊണ്ട് അഡ്മിഷൻ?
1: അതെ, അയാളെ എൻട്രൻസ് എഴുതി അയക്ക് ലോജിസ്റ്റിക് പഠിക്കണമായിരുന്നു. വയനാട് അവിടെ ലവ്ലി കോളേജ് എന്ന് പറഞ്ഞ കോളേജ് ഉണ്ട്, അവിടെ കിട്ടിയോണ്ട് പോയതാ.
0: ലവ്ലി കോളേജിലാണ് പഠിക്കുന്നത്?
1: ആ, സ്കോളർഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം അവിടെ പഠിക്കുന്നു.
0: അപ്പൊ അങ്ങനെ പഞ്ചാബിലാണ് പഠിക്കുന്നത്. അപ്പൊ നാട്ടിലോട്ടൊക്കെ എപ്പോഴാ വരുന്നത്?
1: അദ്ദേഹം ഒരു വർഷത്തെ ഒരിക്കും വരും. അവിടെ അവധി കുറവാണ്, എന്നാലും കിട്ടുന്ന 5-6 ദിവസം ഉണ്ടെങ്കിൽ വരും.
0: പഞ്ചാബിലൊരു വലിയ പേരുകെട്ട കോളേജാണ്.
1: ആ, ലവ്ലി കോളേജ്.
0: ശരി ശരി. അപ്പൊ നമ്മുടെ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുക.
0: ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. നമ്മുടെ പാവപ്പെട്ടവരുടെ വണ്ടി ഇങ്ങനെ മെരുകെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ അതെ.
0: എങ്ങനെ പോകുന്നു ഓട്ടോക്കെ?
1: സന്തോഷമായിട്ട് പോകും.
0: ഓട്ടോ ഉണ്ടോ?
1: ഓട്ടോ ഉണ്ട്.
0: കുഴപ്പമില്ലാതെ പോകും.
1: കുഴപ്പമില്ലാതെ പോകും.
0: അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡ് ജീവിത മാർഗ്ഗം തിരഞ്ഞെടുത്തത്?
1: നമുക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കണം. അപ്പൊ നമുക്ക് അന്ന് പറ്റിയ ഇതാണ്, അതിനെ ഞാൻ സംതൃപ്തിയോട് കൂടി ചെയ്യുന്നു. 100% സന്തോഷത്തോട് കൂടി ചെയ്യുന്നു, അത്രേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും. അതായത് ഇത് ഫീൽഡിൽ നമ്മൾ 100% സന്തോഷമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഫീൽഡ് നമുക്ക് ഓക്കെ ആയിരിക്കും അല്ലേ?
1: ആ, തീർച്ചയായിട്ടും. നമ്മളാണല്ലോ സന്തോഷം കണ്ടെത്തേണ്ടേ. എനിക്ക് അത് സാധിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്.
0: ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ.
1: ആ, ആയിക്കോട്ടെ. ആവുന്നത്ര കാലം ജോലി ചെയ്യണം, ജോലി ചെയ്തല്ലേ ജീവിക്കണ്ടേ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്?
1: ഞാനിപ്പോ ഒരു 35 വർഷമായിട്ടുണ്ട്.
0: 35 വർഷമായി. ഓക്കെ, അതൊരു വലിയ പരിചയ സമ്പത്താണ്. ശരി ശരി. അപ്പോഴേ ഇപ്പൊ ഈ ഡീസലിന്റെ വില വർദ്ധനവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് എങ്ങനെ ബാധിക്കുന്ന ഓട്ടത്തിനെ?
1: ഡീസലിന്റെ വില വർദ്ധനവ് എന്ന് പറഞ്ഞാല് അത് ഉപയോഗം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടിക്കൊണ്ടിരിക്കും. ഏതൊരു വസ്തു ഉപയോഗം കൂടുമ്പോൾ വിലയും കൂടും, അത്രേ ഉള്ളൂ.
0: ഓട്ടത്തിനെ ബാധിക്കുന്നുണ്ട്?
1: ഓട്ടത്തിനെ ബാധിക്കുന്നില്ല, ആളുകൾ അതിനനുസരിച്ച് നമുക്ക് ചാർജ് കൂട്ടി തരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല.
0: കുഴപ്പമില്ല,
1: കുഴപ്പമില്ല.
0: ഓക്കെ, ശരി ശരി ശരി. അപ്പോഴേ ഈ മിനിമം ചാർജ് എപ്പോഴെങ്കിലും കൂട്ടണം തോന്നിയിട്ടുണ്ടോ?
1: മിനിമം ചാർജ് ഇപ്പൊ മാക്സിമം കൂട്ടിയേ ഈ വെച്ചേക്കുന്നത്, കാരണം ഈ ഓട്ടോറിക്ഷയെ സമീപിക്കുന്ന സാധാരണ ജനങ്ങളാണ്. അപ്പൊ അവരെ ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന രീതി നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. അവരുടെ ഒരു പിന്നെ സഹായമാണ് നമ്മുടെ ജീവിതം. അപ്പൊ അവർക്ക് വലിയ വേദന ഉണ്ടാവാൻ പാടില്ല, നമുക്ക് അതിനോട് ഒരു സംതൃപ്തി ഉണ്ടാവണം. അവരെ അങ്ങനെ ഒത്തിരി പൈസ മേടിക്കാൻ പാടില്ലല്ലോ, കാരണം തികച്ചൊരു ഇടനിലയിലുള്ള ആളുകളെ വണ്ടി വിളിക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് വലിയ വലിയ വാഹനങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ, ഡ്രൈവർ, കാർ, ഇതെല്ലാം കാണും. അപ്പൊ ഇത് സാധാരണക്കാരന്, സാധാരണ കൂലിപ്പണിക്കാരന്, അല്ലെങ്കിൽ ഒരു മീഡിയം ടൈപ്പിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പൊ അവരോട് നമ്മൾ അങ്ങനെ അമിതമായി ചാർജ് ഈടാക്കണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല.
0: ഞാനൊരു നല്ല മനസ്സിനുടമയാണ് പരിചയപ്പെടുന്നത്. ശരി ശരി, സന്തോഷം. അപ്പൊ എന്റെ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും ഇങ്ങ് പോയണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
2: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്സ്, നമ്മുടെ കൊട്ടാരക്കര പോലുമതിലുള്ളപ്പോൾ
7: ജെ എം ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: Yes, once again we are back on Radio 1B with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി. നമ്മുടെ പന്തള സ്വദേശിയായ ഉണ്ണിച്ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, എങ്ങനെ മഴയൊക്കെ ഉണ്ടോ?
1: മഴ നല്ല മഴയാണ്,
0: നല്ല മഴയാണ്.
1: ഞങ്ങൾ ആറിന് തീരത്താണല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കിട്ടാഴേയല്ല, അമിതമായി പോയതിലുള്ള ബുദ്ധിമുട്ട് കേട്ടോ.
0: അതെ അതെ. അപ്പൊ എന്തായാലും നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പന്തളത്തിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ആണ്. നമ്മുടെ അച്ഛൻ കോവിലാറും പമ്പയൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയാണല്ലേ.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടാണ്. വെള്ളം ആളുകളുടെ ദൈനംദിന ജീവിതത്തെ നല്ലോണം ബാധിക്കുന്നുണ്ട്, ശരിക്കും ബാധിക്കുന്നുണ്ട്.
0: ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കാര്യം, പെട്ടെന്ന് മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാവുകയാണല്ലേ, പെട്ടെന്ന് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോ മുൻകൂട്ടി നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എടുക്കാത്തതുകൊണ്ടായിരിക്കോ ഇതുപോലെ പെട്ടെന്ന് വെള്ളം കയറുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്നത്?
1: അതുകൊണ്ടല്ല, നമ്മൾ പ്രകൃതിയെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നില്ല. കാരണം പ്രകൃതി ഇത്രയും വലിയ ദുരിതങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് യഥാസ്ഥലങ്ങളിൽ മലകളും പുഴകളും തടാകങ്ങളും ഒക്കെ നിർമ്മിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആളുകൾ വന്നിട്ട് അവിടെ ജീവിത സൗകര്യത്തിന് വേണ്ടി മലകളെയും പാറകളെയും ഒക്കെ അനാവശ്യമായി ചൂഷണം ചെയ്യുകയും നദികളെ മലിനപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ പ്രകൃതിക്ക് പിന്നെ നിലനിൽക്കാൻ പറ്റത്തില്ല. ആ ദുരന്തത്തെ നമ്മളിപ്പം ജീവിക്കുന്നവരെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ നമ്മൾ തന്നെ 100%. പ്രകൃതി നല്ല സംവിധാനത്തോടു കൂടിയാണ് നമുക്ക് ജീവിക്കാനുള്ള അനുവാദം തന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അമ്മയുടെ ചോര കുടിക്കുന്ന പോലെ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അതിന് രാഷ്ട്രീയക്കാരുടെ പങ്കുണ്ട്, ഓഫീസേഴ്സിന്റെ പങ്കുണ്ട്, ചെറുകിട വ്യാപാരികളുടെ പങ്കുണ്ട്, ഈ പറയുന്ന എനിക്കും അതിൽ പങ്കുണ്ട്. കാരണം ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇനി വരുന്ന

0: തലമുറക്കെങ്കിലും കുറെ സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു. ഇതുപോലത്തെ ഒരവസ്ഥ കണ്ടിട്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ മൊത്തം നമ്മൾ നേരെ വിപരീതത്തിലാക്കി കളഞ്ഞു. അപ്പൊ പിന്നെ പ്രകൃതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പോലും ഒരു 90% ഉത്തരവാദിത്വം നമ്മുടെ ജീവിതസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതാണ് ഇതിന്റെ യഥാർത്ഥ കാരണം.
1: തീർച്ചയായിട്ടും നോക്കുവാണെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രകൃതിയെ ഓരോ ദിവസവും നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നാളേക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ മുൻപോട്ട് പോകാം. അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് പ്രകൃതിയെ സംരക്ഷിച്ച് മുൻപോട്ട് പോകാം അല്ലേ?
0: തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. ഏറ്റവും പ്രകൃതിയെ നമ്മൾ ആരാധിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണം. ഒരിക്കലും പ്രകൃതിയെ നമ്മൾ നിന്ദിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യരുത്. ചെയ്താൽ പ്രകൃതിയുടെ ഒരു പ്രതിക്രിയ എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ഇങ്ങനെ നശിപ്പിക്കരുത്. നശിപ്പിച്ചാൽ നമ്മളൊരു പക്ഷേ ഇന്നും കടന്നുകൂടി പോകും. നമ്മുടെ അടുത്ത വരുന്ന തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മഹാഭാവമായിരിക്കും അത്, പരിഹാരമില്ലാത്തൊരു പാവമായിരിക്കും.
1: തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ എന്തായാലും വരും തലമുറയെങ്കിലും ഇതിന്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതി സംരക്ഷണം മുൻപോട്ട് പോകുന്ന പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ.
0: എനിക്കും നിങ്ങളെ കണ്ടതിലും നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം.
1: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെടുന്നത് പന്തളം സ്വദേശിയായ ഉണ്ണിച്ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 9.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. നെക്സ.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തെ ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: കുഞ്ഞുമോൻ
0: ചേട്ടാ, വീട് അടുത്ത് തന്നെയാണോ?
1: വീട് മാറനാട്, എഴുകോൺ മാറനാട്.
0: എഴുകോൺ ആണ്? ഓക്കെ, ശരി. ഇവിടെ ഓട്ടം വന്നതാണോ?
1: ഓട്ടം വന്നു.
0: അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യയുണ്ട്, മകളുണ്ട്. മകള് വിദേശത്താ.
0: വിദേശത്താ? എവിടെയാ?
1: അബുദാബി.
0: അബുദാബിയിലാണ്? എന്താ ചെയ്യുന്നത്?
1: നേഴ്സാ.
0: നേഴ്സാണ്? ഓക്കെ, ശരി ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഓട്ടോ ഓടിക്കുക.
0: എത്ര നാളത്തെ ഓട്ടോ ഓടിക്കുന്നുണ്ട്?
1: ഞാൻ 30 വർഷമായിട്ട് ഓടി.
0: 30 വർഷമായി? ഓക്കെ, വലിയ പരിചയസമത്താണല്ലോ. എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡ് ഇറങ്ങിയത്?
1: ഫീൽഡ് ഇറങ്ങിയ വേറെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത് തെരഞ്ഞെടുത്തു എന്നുള്ളതേ.
0: അന്നത്തെ കാലത്ത് നമുക്ക് പെട്ടെന്നൊരു ജോലി വേണം, പിന്നെ അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു ജോലി ഇതായതുകൊണ്ട് നമ്മൾ ഒരു ഫീൽഡ് എടുത്തു അല്ലേ?
1: അതെ അതെ.
0: എങ്ങനെ പോകുന്നു ഓട്ടോ ജീവിതം?
1: കുഴപ്പമില്ല,
0: കട്ടിമുട്ടി അങ്ങ് പോകുന്നു. നമുക്ക് ഡെയിലി പോകാനുള്ള വരുമാനം കിട്ടുന്നുണ്ട്?
1: ഡെയിലി നമ്മുടെ കാര്യങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ പൈസ കിട്ടുന്നുണ്ട്.
0: വലിയ സമ്പാദ്യമില്ല?
1: സമ്പാദ്യമില്ല, സമ്പാദ്യം പിള്ളേരെയൊക്കെ പഠിപ്പിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ
0: അത്രേ ഉള്ളു അല്ലേ?
1: അതെ.
0: ശരി ശരി. അപ്പോഴേ ഈ ഡീസലിന്റെ വിലവർദ്ധനൊക്കെ എങ്ങനെയാ ബാധിക്കുന്ന ഓട്ടത്തിനെ?
1: ഡീസലിന്റെ വിലവർദ്ധന കൂടിയാലും പഴയ ചാർജെല്ലാം നമ്മൾ മേടിക്കുന്നുള്ളൂ, അപ്പൊ അതിന്റേതായ നഷ്ടങ്ങളുണ്ട്.
0: അപ്പോ മിനിമം ചാർജ് 30 എന്ന് കൂട്ടണം എന്നാഗ്രഹമുണ്ട്?
1: മിനിമം ചാർജ് 30 എന്ന് കൂട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെ പിന്നെ നമുക്ക് ആ ഈ അധികപ്പറ്റ പൈസ നമുക്ക് പോകുന്നത് നമുക്ക് നഷ്ടമാ. വണ്ടി തേയ്മാനവും കാര്യങ്ങളും എല്ലാ ഇൻഷുറൻസ്, ടാക്സ്, പെർമിറ്റ് എല്ലാം കൂടെ തേയ്മാനം ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ നഷ്ടമാ.
0: ഓക്കെ, അപ്പം സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് 30 രൂപ കൂടുതൽ വാങ്ങുന്നത് താല്പര്യമില്ല, എന്നാൽ പോലും നമുക്ക് ജീവിക്കണ്ടേ അല്ലേ?
1: അതെ അതെ അതെ.
0: ഈ സ്പെയർ പാർട്സിനൊക്കെ ഭയങ്കര വില കൂടിക്കൊണ്ടിരിക്കും.
1: വില കൂടുതല, വില കൂടുതൽ. മെക്കാനിക്കൽ സെക്ഷൻ എല്ലാം ഭയങ്കര വിലയാ, ചാർജാ ചാർജാ.
0: ഓക്കെ, പൊതുവേ പറഞ്ഞാൽ കുറച്ച് തട്ടുകേടാണ്.
1: വർഷത്തിൽ ഒരിക്കലുള്ള ടെസ്റ്റുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോയിട്ടാ കേട്ടുകൊണ്ടേ റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് ആൽവിൻ.
0: ആൽവിനെ വീട് അടുത്ത് തന്നെയാണോ?
1: ഇവിടെയല്ല, എറണാകുളത്താണ്.
0: എറണാകുളത്താണ്, ഓക്കെ. എറണാകുളം കാരണം എവിടെ പരിപാടി?
1: ഇവിടെ ഞാനൊരു ഐടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്ന.
0: ശരി, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ അപ്പച്ചൻ, അമ്മച്ചി, ചേട്ടൻ.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകുന്നു?
1: എല്ലാരും ഹാപ്പിയായിട്ട്.
0: ഓക്കെ, ശരി. അപ്പോഴേ മഴയുണ്ടോ?
1: ഞാൻ ഇവിടെ വന്നപ്പോ പിന്നെയും കുറവാണ്, പക്ഷെ ഞങ്ങളെ അവിടെയൊക്കെ നല്ല മഴയാണ്. പല സ്ഥലങ്ങളും വെള്ളമൊക്കെ കയറി തുടങ്ങി. അപ്പോ അങ്ങനെ കുറച്ച് കഷ്ടപ്പാടിലൊക്കെ പോകുന്നു. എന്ന് വെച്ചാൽ ഒന്ന് തോർന്നു വരുന്നു, പിന്നെയും പെയ്യുന്നു. ആ ഒരു രീതിക്കായി.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു കൊല്ലം ട്രിവാൻഡ്രം കുറച്ചും കൂടെ സേഫ് ആണ്. ബാക്കി എല്ലാ ജില്ലകളും 12 ജില്ലകളും ഓറഞ്ച് അലർട്ട് ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പലയിടത്തും റെഡ് അലർട്ട് ആണ്. എന്റെ മാത്രമല്ല, വെള്ളം കയറുന്നുണ്ട്, മണ്ണിടിച്ചിലുണ്ട്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലേ. വീട് എവിടെ ആക്ച്വലി? എറണാകുളത്ത്?
1: പറവൂര് ഭാഗത്തായിട്ടാണ്.
0: പറവൂര് ഭാഗത്താണ്, ഓക്കെ, ശരി. അപ്പം അവിടെ കുറച്ച് സീനാണോ വെള്ളം?
1: ആ, അവിടെ അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ വെള്ളം പൊങ്ങും, ചില സ്ഥലങ്ങളിൽ അതനുസരിച്ച് കുഴപ്പമില്ല. എന്നാലും ഞങ്ങളുടെ ഏരിയ അത്യാവശ്യം ബുദ്ധിമുട്ടിലാണ്.
0: ബുദ്ധിമുട്ടാണ്.
1: അതെ.
0: അപ്പം ഈ ട്രിവാൻഡ്രം കൊല്ലം ജില്ല വന്നിട്ട് മഴ കുറവാണോ?
1: അതെ അതെ, കമ്പാരിറ്റീവ്ലി മഴ കുറവാണ്.
0: ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര പരാതിയാണ്. എല്ലാ ജില്ലയ്ക്കും എന്താണ് അവധി പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് മാത്രം അവധി ഇല്ലെന്ന് കുട്ടികളൊക്കെ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ ഭാഗ്യ ചെയ്ത മനുഷ്യരാണ്. കാരണം 2012 ആയിക്കോട്ടെ, ഇപ്പോഴായിക്കോട്ടെ, നമുക്ക് വെള്ളത്തിന്റെ ശല്യങ്ങൾ ഭയങ്കര കുറവാണ്. ബ്ലെസ്ഡ് ആണല്ലേ?
1: അതെ അതെ അതെ. ഞങ്ങള് 2018 സമയത്തൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിക്ക് വെള്ളം പൊങ്ങിയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ അത്രയില്ല, എന്നാലും ചെറിയ സാധ്യത കാണുന്നു.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും 2012 ആ ഒരു വലിയ പ്രളയം നമ്മൾ അഭിമുഖീകരിച്ചു. അപ്പൊ അതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ എന്തായാലും സന്തോഷം ഒന്ന് പരിചയപ്പെട്ടതില്. അപ്പൊ ഇന്ന് വൈകിട്ട് പോകും തിരിച്ച്?
1: ഓക്കെ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ പോകും, തിരിച്ചു പോകും.
0: ഓക്കെ, ശരി. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് എറണാകുളം സ്വദേശിയായ ആൽവിനാണ് കേട്ടോ. അത് ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90.

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
0: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. നെക്സാ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട്. ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474290904 2919909909. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490909562669. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവ്രിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ് ചന്ദമുക്ക് കൊട്ടാരകര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
8: ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പൊ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
9: ഹലോ,
8: ഇത് ആരാ സംസാരിക്കുന്നത്?
9: ഞാൻ സുമയാണ്.
8: സുമച്ചേച്ചി, എവിടുന്നാ വിളിക്കുന്നത്?
9: ഞാൻ
8: വെട്ടിക്കവലയിൽ നിന്ന്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കോ.
9: നമുക്ക് റേഡിയോയിലൂടെ ഇത് കേൾക്കുന്നത് അതുകൊണ്ടാ.
8: ഓക്കെ ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
9: വീട്ടിൽ ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്.
8: തനിച്ചാണ് താമസിക്കുന്നത്?
9: ഓക്കെ.
8: എന്താ ചെയ്യുന്നത്?
9: ഒന്നും ചെയ്യുന്നില്ല,
8: ഹൗസ് വൈഫ് ആണ്. ഓക്കെ ശരി. അപ്പോഴേ മഴയൊക്കെ ഉണ്ടോ?
9: മഴ ഇന്ന് രാവിലെ തൊട്ട് തോന്നിയിരിക്കുന്നു.
8: നമ്മള് ബ്ലെസ്ഡ് ആണ്, നമ്മള് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കൊല്ലം ജില്ലക്കാർക്കും അല്ലേ. ശരി ശരി. അപ്പോഴേ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കണ്ടേ?
9: എനിക്ക് കേൾക്കേണ്ട പാട്ട് ഒരു പഴയ പാട്ടാണ്.
8: പഴയ പാട്ട് പറഞ്ഞോളൂ.

0: ആഹാ, അടിപൊളിയാണല്ലോ. ഞാൻ പ്രതീക്ഷയില്ല പാടുന്നു കേട്ടോ. ആണല്ലേ, ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിച്ചു
1: പാടി പോകുന്നതാ. പാട്ട്
0: പാടണം, പാട്ടൊക്കെ പാടണം. പിന്നെ എന്തിനാല്ലേ,
1: സന്തോഷം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരി ശരി, അപ്പൊ ചെറിയ പാട്ടുകാരി കൂടിയാണ് അല്ലേ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്? പഴയ പാട്ടിന് ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു
1: അല്ലേ.
0: ശരി ശരി, അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കുക, പാട്ട് വിശ്വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ സുമ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ആകാശ പൊയ്കിൽ എന്ന മനോഹരമായ പാട്ടാണ് ചേച്ചി രണ്ട് വരിയൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ചേച്ചി ചോദിച്ച പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, പട്ടുതൂവാല എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാജ മാഷിന്റെ ഈണത്തിലെ സുശീലാമ്മയും കമുകര പുരുഷോത്തമനും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ എഫ് എം, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? ഗുരു എന്ന സിനിമയിലെ ദേവസംഗീതം നീയല്ലേ എന്ന പാട്ടെന്നാണ് നമ്മുടെ ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശശികല ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ട് ആക്ച്വലി ഗുരു എന്ന സിനിമയ്ക്ക് വേണ്ടി രമീഷ് നായർ സാറിൻ്റെ വരികൾക്ക് രാജസാർ ഇണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടനും രാധിക ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ള പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കണ്ടേ ഇതുപോലെ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291900, 0474291909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490906, 9526690. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadans Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vivahaghoshangalkku Kottarakarayile ettavum valiya JC Diamond Convention Center ningale swagatham cheyyunnu. Vishalamaya car parking, ativishalamaya AC hallukal orukki JC Diamond Convention Center, Karikkam, Kottarakara.
3: Munamenmiyude crunch, aarogyathinte punch.
2: August 1 മുതൽ September 15 വരെ Kerala Kashvani Vikasana Corporation maga offerukalude perumazha.
4: Endanalle ee ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. മെക്സ.

0: നയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ RJ ശ്രീശാന്താണ് കേട്ടോ. ദേപം സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ദേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
5: ഹലോ, മഞ്ജു
4: ആണ്. മഞ്ജു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഇപ്പൊ പെയ്യുന്നില്ല. രാവിലെ ബുദ്ധിമുട്ടായിരുന്നു ഈ മഴയൊക്കെ. നമ്മൾ ഈ ജോലിയൊക്കെ ഒതുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ സ്കൂളിൽ വിടുമ്പഴേ. കുറച്ച് സീനായിരുന്നല്ലേ. ശരി, മക്കളൊക്കെ ഉണ്ടോ? സ്കൂളിൽ പോയിരിക്കാണല്ലേ. പക്ഷെ നമുക്ക് അവധിയൊന്നും ഇല്ലല്ലേ. അവധി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാണല്ലേ. ആ, അതേ ഉള്ളല്ലേ. ഓക്കെ, ശരി ശരി. അപ്പോഴേ ഇനി എന്താ പരിപാടി? ഇങ്ങനെ ഇരിക്കയാണ് പാട്ടൊക്കെ കേട്ട്. ജോലിയൊക്കെ ഒതുങ്ങിയോ? എല്ലാ ജോലിയും ഒതുങ്ങി. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ? ദേവസന്ധ്യ അല്ലേ. ഈ പാട്ട് എന്തുകൊണ്ടാ പറഞ്ഞേ?
5: ഹസ്ബൻഡിന്
4: ഇഷ്ടമാണ്. ഹസ്ബൻഡിന്റെ പേരെന്താ?
5: അനുരാഗ്.
4: അനുരാജ്. ഓക്കെ, അപ്പൊ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ആണോ? ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ചേട്ടന് വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ, വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി. യെസ്, അപ്പോൾ നമ്മൾ വിളിച്ചത് നമ്മുടെ മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചത് ദേവസന്ധ്യ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കളഭം എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ സാറിൻ്റെ വരികൾക്ക് നമ്മൾ സ്വന്തം രവീന്ദ്രൻ മാഷ് ഈണം നൽകി ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മഞ്ജു ചേച്ചിയുടെ ഹസ്ബൻഡായ അനുരാജ് ചേട്ടന് വേണ്ടി കേൾക്കാം ഈ പാട്ട് കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിതിനാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് ഞാനോ രാവോ എന്ന പാട്ടിന് തരുമോ എന്നാണ് നമ്മുടെ ജിതിൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പാട്ട് കമ്മാര സംഭവം എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം നൽകി നമ്മുടെ ഹരിചരണും ദിവ്യ എസ് മേനോനും ചേർന്ന് പാടിയ ഒരു മനോഹരമായ റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേക വേർഷൻ പോർഷൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീസെൻ്റ് ടൈമിൽ ഒരുപാട് വൈറലായ ഒരു പേഴ്സണാണ്. ഒരുപാട് പേര് ട്രഡീഷണൽ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് നമ്മുടെ അമ്പലങ്ങളൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പാടി റീൽസ് ചെയ്തൊരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കേണ്ടത് കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474299090 0474219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9562 6694 909. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
4: ആളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി V.D. സതീശൻ. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങി. നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 26. 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയും വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്താനും വീടുപണി പൂർത്തീകരിച്ചു നൽകാനും തീരുമാനിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കും. ഇതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായ നയം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോട്ടയം ജില്ലയിൽ പുലർച്ചെ മുതൽ മഴ ശക്തമായി തുടരുന്നു. കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. 4 ദിവസമായി ജില്ലയിൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട്. പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. കുമരകം മാർപ്പുക്കര തിരുവാർപ്പ് അയ്മന പഞ്ചായത്തുകളിലെ 70% വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്കുള്ള ഗതാഗതം സാധ്യമല്ല. ഇട റോഡുകളടക്കം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 184 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8321 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: ദിവസങ്ങൾ നീണ്ട മഴക്കെടുതികൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 103 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകളും തിരുവല്ല താലൂക്കിലാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പമ്പ, അച്ചൻകോവിൽ എന്നീ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവിൽ കുട്ടനാട് പൂർണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. 1,000 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. കുട്ടനാട്ടിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ബസ് സർവീസുകൾ KSRTC നിർത്തിവച്ചു. ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആഗോളതലത്തിലെ മാറ്റങ്ങൾക്കിടയിൽ ഗ്ലോബൽ സൌത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പഠനയാത്രയുടെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കുന്ന 17 രാജ്യങ്ങളിലെ ഐക്യരാഷ്ട്രസഭാ സ്ഥിരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഏപ്രിൽ ജൂൺ പാദത്തിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണെന്നും RBI ഗവർണർ പറഞ്ഞു.
3: After a detailed assessment of the evolving macroeconomic and financial developments, as well as the outlook, the MPC decided unanimously to keep the policy repo rate unchanged at 5.25%. Consequently, the STF rate shall remain unchanged at 5% and the MSF rate and the bank rate at 5.5%.
0: യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് നൂറി ഒല്ലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. നീറ്റ് UG 2026 ഒന്നാംഘട്ട അഖിലേന്ത്യാ കൌൺസിലിംഗ് രജിസ്ട്രേഷൻ ഇന്നു മുതൽ തുടക്കം. മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഒന്നാംഘട്ട രജിസ്ട്രേഷനും ഫീസ് അടയ്ക്കാനുമുള്ള സമയപരിധി ഈ മാസം 12 വരെയാണ്. 60 മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര സൌജന്യമാക്കി ഉത്തർപ്രദേശ് സർക്കാർ. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് തീരുമാനം പ്രയോജനകരമാകും. അസമിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ബ്രഹ്മപുത്രയിലും പോഷകനദികളിലും വെള്ളം അപകടകരമായ നിലയിൽ തുടരുകയാണ്. അസമിലെ 10 ജില്ലകളെയാണ് പ്രളയം രൂക്ഷമായി ബാധിച്ചത്. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 89 ഉയർന്നു. അസമിലും മേഘാലയയിലും ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ആഗോളതലത്തിൽ എണ്ണവില 3 ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് വിലയിടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% കുറഞ്ഞ് ബാരലിന് $80 താഴെയെത്തി. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബിസന്റും വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ഇഷാറാണി ബെറുവ, തൻവി ശർമ്മ, ശ്രീയാൻഷി എന്നിവർ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത്, കിരൺ ജോർജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ ഡബിൾസിൽ തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ കൃഷ്ണപ്രസാദ്, പൃഥ്വി കൃഷ്ണമൂർത്തി സഖ്യം രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ വാസ്തവവിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ വിദേശ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പാക് അധിനിവേശ കാശ്മീരിലെ സംഘർഷങ്ങൾ അന്വേഷിക്കണമെന്നും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും ആംനെസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നിവിടങ്ങളിൽ നിന്നും മാത്രമാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാവുക. മറ്റിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗിന് സർക്കാരിനെ മുൻകൂർ അനുമതി വേണമെന്നാണ് പുതിയ നിർദ്ദേശം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SEC .kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില മൂന്നാഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്താ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഥിലയാണ് കേട്ടോ. ഹലോ ശ്രീശാന്ത്, എനിക്ക് തീരമേ തീരമേ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ മിഥില എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മിഥിലയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിലൂടെ കേൾക്കാവുന്നതാണ്. വളരെ മനോഹരമായൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. മാലിക് എന്ന സിനിമയ്ക്ക് വേണ്ടി അൻവറലിയുടെ വരികൾക്ക് നമ്മുടെ സുഷിൻ ശ്യാം ഈണം നൽകി ചിത്ര ചേച്ചിയും സൂരജ് സന്തോഷും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ലക്ഷദ്വീപിൻ്റെ മനോഹാരിതയൊക്കെ എടുത്ത് കാണിച്ചൊരു വീഡിയോയൊക്കെ ആയിരുന്നു ഈ പാട്ടിൻ്റെത്. അപ്പോൾ എന്തായാലും പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണേന്ദുവാണ് കേട്ടോ. ഹായ്, എനിക്കിന്ന് ഓടും കുതിര ചാടും കുതിര എന്ന മൂവിയിലെ ദുപ്പട്ടാവാലി എന്ന സോങ് വെച്ച് തരാവോ എന്നാണ് നമ്മുടെ കൃഷ്ണേന്ദു എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കൃഷ്ണേന്ദുവിന് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ തന്നെ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയ്ക്ക് വേണ്ടി സുഹൈൽ കോയയുടെ വരികൾക്ക് ജസ്റ്റിൻ വർഗീസ് ഈണം നൽകി അനില രാജീവും സഞ്ജിത് ഹെഗ്ഡെയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അനില രാജീവിനെ ഒരുപാട് പേരിലേക്ക് റെക്കഗ്നൈസ് ചെയ്ത ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 2919 0. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9529090 9562669409. So everybody stay tuned, and this is RJ Srishant right here on Ashraya FM 90 Nadinoppum Nattarkoppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സയൻസ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇത് സ്റ്റുഡിയോ ക്ലോക്കിൽ 1 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
5: നമസ്കാരം മോനെ, ഇത് നെടിയവേള പാണമ്പുറത്ത് നിന്നും ശാന്ത ചേച്ചിയാണ്.
4: ശാന്ത ചേച്ചിയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം?
5: ആ, വിശേഷം നല്ല വിശേഷമൊക്കെയാണ് മോനെ.
4: ഹാപ്പിയായിട്ട് പോകുന്നു?
5: ഹാപ്പിയായിട്ട് പോകുന്നു.
4: ഓക്കെ, എന്താ ഇന്ന് പരിപാടി?
5: പരിപാടി അംഗൻവാടിയിലാണ്, മക്കളെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നു.
4: ഭക്ഷണം കൊടുത്തു, അവർക്ക്
5: ഭക്ഷണം കൊടുത്തു, ഉറങ്ങി
4: ഉറങ്ങി.
5: എല്ലാവരും
4: എത്ര മണിക്കൂറാണ് ഈ ഉറങ്ങുന്ന സമയം?
5: ഉറങ്ങുന്ന 1 മണി തൊട്ട് 2.5 വരെ ഉറങ്ങി.
4: ഓക്കെ, അപ്പൊ ജോലിക്കിടയ്ക്കൊന്ന് ഉറങ്ങാനൊക്കെ ആഗ്രഹിക്കും ഞങ്ങളൊക്കെ. ഇത് കൊതിക്കുന്നു കേട്ടോ.
5: അല്ല, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ.
4: നിങ്ങൾക്ക്? ശരി, അതെ അതെ,
5: അവര് നോക്കിയിരിക്കണ്ടേ, ഉറങ്ങാത്തവരും കാണും കൂട്ടത്തിലെ. അപ്പൊ അവർക്ക് എന്താ കുരുത്തക്കേടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവരെ നമ്മൾ നോക്കിയിരിക്കണം
4: എപ്പോഴെങ്കിലും. നമ്മളെ നമ്മുടെ കൈ വിട്ടു പോയ സിറ്റുവേഷൻ ഉണ്ടോ കുട്ടികള്? കാരണം കുഞ്ഞു മക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഒന്ന് അഡാപ്റ്റ് ആവാൻ കുറച്ച് കഷ്ടപ്പെടുമല്ലോ വീട്ടിൽ നിന്ന് അംഗൻവാടിയിലേക്ക്.
5: അതെ, ആദ്യമൊക്കെ 2-3 ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നാണെങ്കിൽ അവരങ്ങ് എൻജോയ് ചെയ്യും. ബാക്കിയുള്ള കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് അവര് ചെയ്യുന്നത് പോലെ തന്നെ ആഹാരം കഴിക്കാനും കൈ കഴുകാനും പിന്നെ ബാത്റൂമിൽ പോവാനും എല്ലാം പിന്നെ അവര് സ്വയം എല്ലാം പഠിച്ചെടുത്തോളൂ.
4: അതെ അതെ, കണ്ടു പഠിക്കുമായിരിക്കും അല്ലേ?
5: കണ്ടു പഠിക്കും.
4: ശരി ശരി, അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് അംഗൻവാടി ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ കുട്ടികളുമായിട്ട്. അപ്പോഴേ ഇനി ഇത് പാട്ടാ കേൾക്കണ്ടേ?
5: മോനെ, തിരുഗീതം എന്ന പടത്തിലെ ഹൃദയം ദേവാലയം എന്ന പാട്ട് വേണം മോനെ.
4: ഒരു പഴയ പാട്ടാണല്ലോ.
5: പഴയ പാട്ടാണ്.
4: എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ
5: മോനെ? നമ്മുടെ ഹൃദയം ഒരു ദേവാലയമാക്കേണ്ട സമയങ്ങളൊക്കെ ഇല്ലേ? നമുക്ക് എല്ലാവർക്കും ദുഃഖമുള്ളപ്പോഴേ ഒരു കുറച്ചു നേരമെങ്കിലും നമ്മുടെ ഹൃദയം ദേവാലയം ആക്കി വെക്കേണ്ട സമയങ്ങളല്ലേ? നമുക്ക് കൊറോണ വന്ന് നമ്മള് ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. വെള്ളപ്പൊക്കം വന്ന് നമ്മളെ ഒരുപാട് പേര് വിട്ടുപോയി. ഇപ്പൊ അടുത്ത കാലവർഷം വന്ന് നമ്മുടെ എത്രയോ ക്യാമ്പുകളിൽ കഴിയുന്ന മനസ്സുകള് എത്ര ഹൃദയം തകർന്ന ആൾക്കാരായിരിക്കും അവിടെ താമസിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ ഓർത്തിട്ടാണ് മോനെ
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പം 2012 നമ്മൾ വലിയൊരു ഫ്ലഡാണ് ഫേസ് ചെയ്തത് അല്ലെ, അതിജീവിച്ചതല്ലേ. അപ്പൊ എന്തായാലും അതുപോലെ അവസ്ഥകൾ പോവാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലേ.
5: നമ്മുടെ നമ്മുടെ എല്ലാ കുറെ പേരുടെ എങ്കിലും മനസ്സ് ചില സമയത്ത് ദൈവം കുടിയിരിക്കുന്ന ആ ഒരു ഹൃദയമായിട്ട് മാറാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു മോനെ. ഒരു നിമിഷമെങ്കിലും ഒരാളെ ദുഃഖത്തിൽ ഇച്ചിരി നേരമെങ്കിലും ഒന്ന് പങ്കുചേരാൻ നമുക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും ഒക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാ മോനെ ഇപ്പൊ ഞാൻ ഈ പാട്ട് ആവശ്യപ്പെട്ടത്.
4: തീർച്ചയായിട്ടും
5: മക്കൾക്കും.
4: ഓക്കെ, പാട്ട് വെച്ചുതരാം കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ഹൃദയം ദേവാലയം എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, തെരുവ് ഗീതം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമല വരികൾക്ക് ജയ വിജയ ഈണം നൽകി നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബീനയാണ് കേട്ടോ. ഹായ് ശ്രീ, ഞാൻ ബീന. എനിക്ക് പെരുമഴക്കാലം എന്ന മൂവിയിലെ പെരുമഴക്കാലം എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ ബീന ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പെരുമഴക്കാലം എന്നല്ല ആ പാട്ടിൻ്റെ പേര്, രാക്കിളീതൻ എന്നാണ്. പിന്നെ അവസാന വരി പെരുമഴക്കാലം എന്നുണ്ടോ എന്നുള്ളു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ചോദിക്കുമ്പോൾ രാക്കിളീതൻ എന്ന പാട്ട് ചോദിക്കണം. ആൻഡ് അപ്പോൾ ഏതായാലും ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2004 റിലീസ് ചെയ്ത പെരുമഴക്കാലം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സാർ ഈണം നൽകി സാർ തന്നെ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. വിളിക്കാം ടു ദ നമ്പർ 0474219090 0474219190. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ ടു ദ നമ്പർ 9522649090 9526649090. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadans Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Cheta, ee onathinte veettile furniture o athu Malaysian trip o?
3: Ee paranju rendu orumichayalo.
2: Orumichayittano.
4: Nimus Furniture Ultimate Onam Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
2: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: യാസിക് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ദാസരൻ്റെ പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 29 ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്തെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? ആരാ സംസാരിക്കുന്നത്?
1: ഹലോ
0: ആരാ സംസാരിക്കുന്നേ?

0: അതെ അതെ അതെ, നമ്മൾ ബ്ലെസ്ഡ് ആണ്, അനുഗ്രഹീതരാണല്ലേ. ശരി ശരി, അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: വിഷുക്കണിയിലെ
0: ഏത് പാട്ടാ? മലർക്കൊടി പോലെയാണോ? ആഹാ, അടിപൊളി പാട്ടാണല്ലോ, ഇഷ്ടമാണ് ഈ പാട്ട്.
1: ഡെഡിക്കേഷൻ.
0: ആഹാ, കുറെ ആളെ വിളിച്ചിട്ട്. ശരി ശരി, അപ്പോഴേ ഓക്കെ ഓക്കെ, സന്തോഷം, ആ സന്തോഷം അറിയിക്കാണ്. അപ്പോഴേ ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്കാണ്?
1: എല്ലാവർക്കും വേണ്ടി,
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചിട്ടാ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിങ് ചേട്ടാ. യെസ്, അപ്പം നമ്മൾ വിളിച്ചത് നമ്മുടെ രാജൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് മലർക്കൊടി പോലെ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ മാതൃത്വത്തിന് പര്യായമായ ഒരു പാട്ടല്ലേ. അമ്മയെന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് ജാനകിമ പാടിയ ഈ ഒരു പാട്ടാണ്. ആൻഡ് ഈ ഒരു പാട്ട് വിഷുക്കണി എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാർ നബി സാറിൻ്റെ വരികൾക്ക് സലീൽ ചൗധരി സാർ ഈണം നൽകി നമ്മളെ ഈയിടെ വിട്ടുപിരിഞ്ഞു പോയ സ്വർഗീയ ഗായിക സംഗീത സരസ്വതി ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ഒരു മാതൃത്വം തുളുമ്പുന്ന പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യ ചേച്ചിയാണ് കേട്ടോ. ഹായ് അസ്രായഫും, ഞാൻ രമ്യ അനിൽകുമാർ പെരിങ്കുളത്ത് നിന്നും. എനിക്ക് ഗദ്ദാമ എന്ന മൂവിയിൽ നാട്ടുവഴിയോരത്തെ പൂമരച്ചില്ലയിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ രമ്യ ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഗദ്ദാമ എന്ന സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ബെനറ്റ് ആൻഡ് വീത്രാഖ് ഈണം നൽകി വിജേഷ് ദാസും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ള പാട്ടാണ് കാസറ്റ് കഫയിലൂടെ ഇനി കേൾക്കാൻ പോകുന്നത്. സോ അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090, 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526649090, 9526649090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Acid Coffee. Ivide ishtam pole vaattu.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171171.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ദേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കൊരു പാട്ട് വെച്ച് തരണേ. മിഴിരണ്ടിലും എന്ന മൂവിയിലെ എന്തിനായി നിന്നിടം കണ്ണിൽ തടം തുടിച്ചു എന്ന പാട്ട് വെച്ച് തരണേ. ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ രേവതി ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2003 റിലീസ് ചെയ്ത മിഴി രണ്ടിലും എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരചന്ദ്ര വർമ്മ സാറിൻ്റെ വരികൾക്ക് രവീന്ദ്രമാഷ് ഈണം നൽകി നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരാരും തന്നെ വിഷമിക്കേണ്ട. ഇനി നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് കാസറ്റ് കഫേയിൽ വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് തൽക്കാലം ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. എനിവേ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസ്ണിംഗ് ആസ്ട്രേ IFM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഓ ക്ലോക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ സുൽത്താന. ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ് ലോകമെമ്പാടും ഈ ഒരു വീക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആചരിക്കുന്നത്. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് ആരോഗ്യത്തോടെ വളരാനും രോഗപ്രതിരോധ ശേഷി നേടാനും പ്രകൃതി നൽകുന്ന ഏറ്റവും വലിയ അമൃതാണ് മുലപ്പാൽ. അതുകൊണ്ട് തന്നെ ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനവും ഇത് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ജോലി തിരക്കുകൾ കൊണ്ടോ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടോ പല അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ മുലപ്പാൽ നൽകാൻ കഴിയാറില്ല. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സമൂഹത്തെ ഓർമ്മിപ്പിക്കാനും അതിന് അമ്മമാർക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കാനുമാണ് ഇങ്ങനെയൊരു പ്രത്യേക ആഴ്ച നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. മുലപ്പാലിന്റെ ഗുണങ്ങളെ കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനും അമ്മമാരുടെ ആരോഗ്യം ഉറപ്പുവരുത്താനും ഈ ഒരു ദിനങ്ങൾ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെയും സമൂഹത്തിലെയും അമ്മമാർക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ നമുക്ക് ഇന്നു മുതൽ ഒരുമിച്ച് നിൽക്കാം അല്ലെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, we are back on Loudspeaker with me, RJ Sultana. Yes, നമ്മുടെ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ഈ ഒരു വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണല്ലേ. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും പ്രകൃതി നൽകുന്ന ഏറ്റവും വലിയ അമൃതാണ് അമ്മപ്പാൽ എന്ന് പറയുന്നത്. ജനിച്ച ഉടനെ കുഞ്ഞിന് നൽകുന്ന മഞ്ഞ നിറത്തിലുള്ള കന്നിപ്പാൽ അഥവാ കൊളസ്ട്രം യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ വാക്സിനേഷൻ തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ പ്രതിരോധ ശേഷി നൽകുന്ന കോടിക്കണക്കിന് ആന്റിബോഡികളാണ് ഈ അമ്മപ്പാലിൽ അടങ്ങിയിരിക്കുന്നത്. പനി, ചുമ, വയറിളക്കം തുടങ്ങിയ സാധാരണ അസുഖങ്ങളിൽ നിന്നും മാത്രമല്ല ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പല രോഗങ്ങളിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഈ കാവൽ വലയം വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ ഇതിൽ പ്രകൃതിദത്തമായി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റ് കൃത്രിമ ആഹാരങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ദഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും അത് ഉണ്ടാക്കുന്നില്ല. മുലയൂട്ടൽ എന്നത് കേവലം വിശപ്പടക്കാനുള്ള ഒരു പ്രക്രിയ മാത്രമല്ല, മറിച്ച് അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരികമായ അടുപ്പം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് കൂടിയാണ്. ജനിച്ചു വീഴുന്ന ആദ്യത്തെ 6 മാസം കുഞ്ഞിന് വെള്ളം പോലും നൽകാതെ അമ്മപ്പാൽ മാത്രം നൽകണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ ലോകമെമ്പാടും നിർദ്ദേശിക്കുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല പ്രസവശേഷം അമ്മമാരുടെ ആരോഗ്യം വേഗത്തിൽ വീണ്ടെടുക്കാനും ആരോഗ്യ പ്രശ്നങ്ങളെ ചെറുക്കാനും മുലയൂട്ടൽ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജോലി ചെയ്യുന്ന അമ്മമാർക്ക് ഉൾപ്പെടെ മുലയൂട്ടുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങളും മാനസിക പിന്തുണയും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ ഓരോ അമ്മയ്ക്കും കുഞ്ഞിനും പൂർണ്ണ സന്തോഷത്തോടെ മുലയൂട്ടാനുള്ള സാഹചര്യം നമുക്ക് ഒരുമിച്ച് ഒരുക്കാം അല്ലെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ദീപം.
1: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, we are back on Loudspeaker with me, RJ Sultana. ബ്രസ്റ്റ്ഫീഡിംഗ് വീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് കേട്ട് വരികയാണല്ലേ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ്. അതാണ് മുലയൂട്ടുന്ന അമ്മമാരുടെ മെന്റൽ ഹെൽത്ത് അഥവാ മാനസികാരോഗ്യം. പ്രസവശേഷം ഒരു സ്ത്രീ കടന്നു പോകുന്നത് ശാരീരികമായി മാത്രമല്ല ഇമോഷണലി വളരെ വലിയൊരു ട്രാൻസിഷനിലൂടെ കൂടിയാണ്. ഉറക്കമില്ലായ്മയും ക്ഷീണവും തനിക്കിതിന് കഴിയുമോ എന്ന ആങ്സൈറ്റിയും എല്ലാം കൂടി ചേരുമ്പോൾ പല അമ്മമാർക്കും ഈ സമയം കടുത്ത സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളായിട്ടാണ് കാണാറുള്ളത്. ഈ ഒരു സ്റ്റേജിൽ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നത് ചിലർക്കെങ്കിലും വല്ലാത്തൊരു സ്ട്രഗിൾ ആയി തോന്നിയേക്കാം. അത് തികച്ചും നോർമൽ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നാൽ അതേസമയം മുലയൂട്ടുന്ന സമയത്ത് ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ അമ്മമാരുടെ സ്ട്രെസ് കുറയ്ക്കാനും അവരെ റിലാക്സ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നതും ഒരു സയന്റിഫിക് ഫാക്റ്റ് ആണ്. ഇവിടെയാണ് ഫാമിലിയുടെയും പാർട്ണറിന്റെയും സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവർ കൂടി ഹെൽപ്പ് ചെയ്യുമ്പോൾ അമ്മമാർക്ക് മെന്റലി കുറച്ചുകൂടി റിലാക്സ് ചെയ്യാനും ബ്രസ്റ്റ് ഫീഡിംഗ് ഒരു ബുദ്ധിമുട്ടില്ലാതെ കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് തുറന്നു പറയാൻ ഒരിക്കലും മടിക്കേണ്ടതല്ല. ആവശ്യമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് കുഞ്ഞിന്റെ കൂടി ആവശ്യമാണ്. ഹാപ്പി ആയ ഒരു അമ്മയ്ക്ക് മാത്രമേ സന്തോഷവാനായ ഒരു കുഞ്ഞിനെ വളർത്താൻ സാധിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
4: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
5: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. നെക്സ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ സുൽത്താന. നമ്മുടെ സൊസൈറ്റിയിലല്ലേ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ജോലിക്ക് പോകുന്ന അമ്മമാർ. പ്രസവാവധി കഴിഞ്ഞ് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ മുലയൂട്ടുക എന്നത് ശാരീരികമായും മാനസികമായും വലിയൊരു വെല്ലുവിളിയാണ്. രാവിലെ ജോലിക്ക് പോകുന്നതിനിടയിലുള്ള തിരക്കിലും കുഞ്ഞിന് കൃത്യസമയത്ത് പാലൂട്ടാൻ കഴിയാത്തതിന്റെ കുറ്റബോധവും അവർ അനുഭവിക്കുന്ന വലിയൊരു മാനസിക സംഘർഷമാണ്. പല വർക്ക് പ്ലേസുകളിലും പാൽ പമ്പ് ചെയ്ത് സൂക്ഷിക്കാൻ ആവശ്യമായ സൗകര്യതയോ ബ്രസ്റ്റ് ഫീഡിംഗ് റൂമുകളോ ഇല്ല എന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പമ്പ് ചെയ്ത് പാൽ കേടാകാതെ സൂക്ഷിക്കാനുള്ള ഫ്രിഡ്ജ് സൗകര്യങ്ങളുടെ അഭാവവും ഈ അമ്മമാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. തുടർച്ചയായ ജോലിഭാരവും ദീർഘനേരമുള്ള യാത്രകളും അമ്മമാരിൽ കടുത്ത ക്ഷീണമുണ്ടാക്കുകയും ഇത് സ്വാഭാവികമായും പാൽ ഉൽപാദനത്തെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പാൽ പമ്പ് ചെയ്യാനായി ചെറിയ ഇടവേളകൾ ചോദിക്കുമ്പോൾ സഹപ്രവർത്തകരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ലഭിക്കുന്ന പിന്തുണയില്ലായ്മ അവരെ കൂടുതൽ സങ്കടത്തിലാക്കാറുണ്ട്. കുഞ്ഞിന്റെ വിശപ്പും ഓഫീസിലെ ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഈ അമ്മമാർക്ക് പലപ്പോഴും സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. ഇവിടെയാണ് നമ്മുടെ തൊഴിലിടങ്ങളും സമൂഹവും കൂടുതൽ സപ്പോർട്ടീവ് ആകേണ്ടതിന്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു ഫ്ലെക്സിബിൾ ആയ വർക്കിംഗ് ടൈമും ഒരു ചെറിയ ഫീഡിംഗ് ക്യാബിനും ഒരുക്കിക്കൊടുത്താൽ തന്നെ ഈ അമ്മമാർക്ക് അതൊരു വലിയ ആശ്വാസമായി മാറും. അതുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് മുലപ്പാൽ എത്രത്തോളം അനിവാര്യമാണോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ മുലയൂട്ടുന്ന അമ്മയ്ക്ക് ചുറ്റുപാടിൽ നിന്നും ലഭിക്കേണ്ട പിന്തുണയും. അപ്പോൾ ഇനിയെങ്കിലും ചുറ്റുപാടുമുള്ള ആളുകളെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

അരവിന്ദ് ആഘോഷം. Once again, we are back on loudspeaker with me, RJ Sultana. അപ്പോൾ ദാ ഇങ്ങനെ നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതും ഒരു കാര്യമാണ്, ഒരു കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കാൾ ഉപരി അമ്മമാരുടെ ആരോഗ്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഡെലിവറിക്ക് ശേഷമുള്ള മെറ്റേണൽ ന്യൂട്രീഷനെ കുറിച്ച്. അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നത് അമ്മ പാലിലൂടെയാണ് എന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ ഡയറ്റ് ഈ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം തന്നെ പറയേണ്ടത് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചാണ്. പാൽ ഉൽപാദനത്തിന് ആവശ്യമായ ഹൈഡ്രേഷൻ നിലനിർത്താൻ ദിവസവും ചുരുങ്ങിയത് 10 or 12 ഗ്ലാസ് വെള്ളമെങ്കിലും അമ്മമാർ കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ മുട്ട, പാൽ, പയർവർഗ്ഗങ്ങൾ എന്നിവയും അയൺ കണ്ടന്റ് കൂടുതലുള്ള ഇലക്കറികളും ദിവസേനയുള്ള ഭക്ഷണത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തണം. എല്ലുകളുടെ ആരോഗ്യത്തിനായി കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളും ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് എന്നിവയും സ്നാക്സ് ആയി കഴിക്കുന്നത് ക്ഷീണം മാറ്റാനും എനർജി നിലനിർത്താനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും ഒരുപാട് സ്പൈസി ആയ ഫുഡും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് അമ്മയ്ക്കും കുഞ്ഞിനും എപ്പോഴും നല്ലത്. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന ഉലുവക്കഞ്ഞി, കുറുക്കുകൾ എന്നിവയൊക്കെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും പാൽ വർദ്ധിപ്പിക്കാനും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ട്രഡീഷണൽ ഫുഡുകളാണ്. നല്ല ഭക്ഷണത്തോടൊപ്പം തന്നെ ആവശ്യത്തിന് റെസ്റ്റും ഉറക്കവും ഈ ഒരു ടൈമിൽ ഒരു വുമന്റെ ബോഡി റിക്കവറിക്ക് അത്യാവശ്യമാണ്. ഡെലിവറി കഴിഞ്ഞുള്ള ആദ്യ മാസങ്ങളിൽ അവർക്ക് വേണ്ട ഹെൽത്തി ആയ ഫുഡ് കൃത്യസമയത്ത് നൽകുക എന്നത് ഫാമിലി മെമ്പേഴ്സിന്റെ കൂടി വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അമ്മയുടെ ആരോഗ്യം തന്നെയാണ് കുഞ്ഞിന്റെയും ആരോഗ്യം എന്ന് എപ്പോഴും ഓർക്കുക. അപ്പോൾ നല്ല പോഷകാഹാരങ്ങൾ കഴിച്ച് നമ്മുടെ അമ്മമാർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. Yes, we are back on loudspeaker with me, RJ Sultana, on Astraya FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ ലൗഡ്സ്പീക്കറിലൂടെ നമ്മൾ ഇതുവരെ ഒരുപാട് ഇൻഫോർമേഷനും കാര്യങ്ങളും കേട്ട് കേട്ട് ഇപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കുറച്ച് മുമ്പേ നമ്മൾ കേട്ടത് അമ്മമാർ കഴിച്ചിരിക്കേണ്ട ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. എന്നാൽ അമ്മമാർ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് കേട്ടാലോ. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് കോഫി, സ്ട്രോങ് ആയ ചായ എന്നിവയുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ കുഞ്ഞുങ്ങളുടെ ഉറക്കം കെടുത്താനും അവരെ വല്ലാതെ അസ്വസ്ഥരാക്കാനും കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ മദ്യം, പുകവലി തുടങ്ങിയ ശീലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം അത് കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഒരുപാട് സ്പൈസി ആയ ഭക്ഷണങ്ങളും ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഫുഡുകളും അമ്മമാർ ഈ ഒരു ടൈമിൽ കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇത്തരം ഫുഡ് ഐറ്റംസ് അമ്മമാർ കഴിക്കുന്നത് വഴി പാലിലൂടെ അത് കുഞ്ഞുങ്ങളിലേക്ക് എത്തുകയും അവർക്ക് വയറുവേദനയോ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളോ വരാൻ വലിയ സാധ്യതയുണ്ട്. ഇതിനു പുറമെ ജങ്ക് ഫുഡുകൾ, പ്രിസർവേറ്റീവ്സ് അടങ്ങിയ പാക്കറ്റ് ഫുഡ് ഐറ്റംസ് എന്നിവയും ഈ സമയത്ത് കഴിവതും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മീൻ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെങ്കിലും മെർക്കുറിയുടെ അംശം കൂടുതലുള്ള ചില വലിയ കടൽ മത്സ്യങ്ങൾ മുലയൂട്ടുന്ന കാലയളവിൽ ഡയറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ പശുവിൻ പാൽ കുടിക്കുന്നത് വഴി അലർജി ഉണ്ടായേക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. എന്ത് തന്നെയായാലും അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്കാണ് കുഞ്ഞിനും ലഭിക്കുന്നത് എന്ന ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നത് കുഞ്ഞിന്റെ സുരക്ഷിതമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. Once again, we are back on loudspeaker with me, RJ Sultana. ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് വീക്കിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യെസ്, ഇത് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കാണ്. ഈ ഒരു വീക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ കേട്ട് കേട്ട് വരികയാണല്ലേ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം അത്യാവശ്യം നല്ല ഗൗരവമുള്ള ഒന്ന് തന്നെയാണ്. അതായത് മുലയൂട്ടുന്ന സമയത്ത് അമ്മമാരിൽ ഉണ്ടാകുന്ന പോഷകക്കുറവ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എങ്ങനെയാണ് അമ്മയെയും കുഞ്ഞിനെയും ഒരുപോലെ ബാധിക്കുന്നത് എന്നത്. പ്രസവശേഷം സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ കുഞ്ഞിന്റെ കാര്യങ്ങളിൽ മാത്രം എപ്പോഴും ശ്രദ്ധിക്കുന്ന അമ്മമാരാണ് കൂടുതലും. എന്നാൽ ഇത് പലപ്പോഴും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുമുണ്ട്. ആവശ്യത്തിന് പോഷകാഹാരം ലഭിക്കാതെ വരുമ്പോൾ അമ്മമാരിൽ കടുത്ത ക്ഷീണവും വിളർച്ചയും ഉണ്ടാക്കുകയും കാൽസ്യത്തിന്റെ കുറവ് കാരണം ഭാവിയിൽ എല്ലുകൾക്കും പല്ലുകൾക്കും ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൽ ആവശ്യത്തിന് എനർജി ഇല്ലാത്ത ഈ അവസ്ഥ അവരുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുകയും ഇത് പലപ്പോഴും സ്ട്രെസ്സിലേക്കും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലെയുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്കും വരെ അവരെ കൊണ്ടെത്തിക്കാറുണ്ട്. ഇനി അമ്മയുടെ ശരീരത്തിൽ ആവശ്യത്തിന് പോഷകങ്ങൾ ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും അത് മുലപ്പാലിന്റെ ഉൽപ്പാദനത്തെയും അതിന്റെ ഗുണനിലവാരത്തെയും വളരെ നെഗറ്റീവായി ബാധിക്കും. ഇത് കുഞ്ഞിന് ആവശ്യമായ പാലോ അതിലൂടെ ലഭിക്കേണ്ട ന്യൂട്രീഷനോ കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കുകയും കുഞ്ഞിന്റെ ശരീരഭാരം കുറയാനും ശരിയായ വളർച്ച മുരടിക്കാനും പ്രധാന കാരണമായി മാറുകയും ചെയ്യുന്നു. പ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ പാലിലൂടെ കൃത്യമായി ലഭിക്കാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനും അവരുടെ ബുദ്ധിവികാസത്തെ അത് ബാധിക്കാനും വലിയ സാധ്യതയുണ്ട്. ഒരു വണ്ടി ഓടാൻ എങ്ങനെയാണോ ഫ്യുവൽ ആവശ്യമുള്ളത്, അതുപോലെ തന്നെയാണ് മുലയൂട്ടുന്ന ഒരു അമ്മയുടെ ശരീരത്തിന് ഹെൽത്തിയായ ഫുഡ് എന്ന് പലപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ അമ്മമാർക്ക് വേണ്ട കെയറും നല്ല ഭക്ഷണവും ഉറപ്പാക്കേണ്ടത് കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അമ്മ ആരോഗ്യവതി ആയിരുന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞും പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷമായി വളരുകയുള്ളൂ എന്ന സത്യം നമ്മൾ എപ്പോഴും ഓർക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ സുൽത്താന. അപ്പൊ നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ ഇതാ നമ്മൾ ഒരുപാട് ഇൻഫോർമേഷനും കാര്യങ്ങളും ഇങ്ങനെ കേട്ട് ഇപ്പോ നമ്മളിങ്ങനെ നമ്മുടെ ലൗഡ് സ്പീക്കറിലെ മിത്ത് ആൻഡ് ഫാക്റ്റിലേക്ക് ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട് സ്റ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നാൽ ആ തെറ്റിദ്ധാരണകളെ കുറിച്ചും അതിന്റെ ഫാക്ടിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ കേൾക്കാം അല്ലേ. പ്രസവം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ പാൽ കുറവായതുകൊണ്ട് കുഞ്ഞിന് ഗ്ലൂക്കോസ് വെള്ളമോ കുറുക്കുകളോ കൊടുക്കണം എന്ന് പലരും ചിന്തിക്കുന്നത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ ആ ദിവസങ്ങളിൽ വരുന്ന കന്നിപ്പാൽ അഥവാ കൊളസ്ട്രോൾ വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും അത് കുഞ്ഞിന്റെ ആ സമയത്തെ വിശപ്പടക്കാനും അവർക്ക് വലിയ പ്രതിരോധ ശേഷി നൽകാനും പൂർണ്ണമായും മതിയാകുന്നതാണ്. അതുപോലെ തന്നെ അമ്മമാർക്ക് ചെറിയ പനിയോ ജലദോഷമോ വരുമ്പോൾ മുലയൂട്ടാൻ പാടില്ല എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. എന്നാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു മിത്താണ്. ഇങ്ങനെയുള്ള സമയത്ത് അമ്മയുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾ പാലിലൂടെ കുഞ്ഞിലെത്തുകയും അത് കുഞ്ഞിന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യും എന്നതാണ് സയന്റിഫിക് ഫാക്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മിത്ത് എന്ന് പറയുന്നത് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഫോർമുല മിൽക്കും മുലപ്പാലും ഒരുപോലെ ഗുണമുള്ളതാണെന്നാണ്. ഫോർമുല മിൽക്ക് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നും മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾക്കും ആന്റിബോഡികൾക്കും പകരമാകാൻ ലോകത്ത് മറ്റൊരു കൃത്രിമ ആഹാരത്തിനും കഴിയില്ല എന്ന് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പറയുന്ന ഇത്തരം കേട്ടുകേൾവികൾ വിശ്വസിച്ച് ആശങ്കപ്പെടുന്നതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മെക്സാ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, we are back on Loudspeaker with me, RJ Sultana. നമ്മുടെ ഈ ഓഗസ്റ്റിലെ ഫസ്റ്റ് വീക്ക് എന്താണെന്ന് വെച്ചാൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, യെസ്, വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതും കരുതലോടെ സംസാരിക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ് മാസം തികയാതെ ജനിക്കുന്ന അഥവാ പ്രീ മെച്ചൂർ ബേബീസിന്റെ കാര്യം. വയറ്റിൽ തികഞ്ഞ കാലം പൂർത്തിയാകാതെ എത്തുന്ന ഈ കുഞ്ഞു മക്കൾക്ക് ഏറ്റവും വലിയ ഔഷധവും കരുത്തും അമ്മപ്പാൽ തന്നെയാണ്. എന്നാൽ ഇവർക്ക് പാൽ നൽകുക എന്നത് ഏതൊരു അമ്മയ്ക്കും വലിയൊരു വെല്ലുവിളിയും അതുപോലെ ഏറെ ക്ഷമ വേണ്ടുന്നൊരു പ്രക്രിയയുമാണ്. പ്രധാനമായും ഇത്തരം കുഞ്ഞുങ്ങൾക്ക് പാൽ ശരിയായി വലിച്ചു കുടിക്കാനും വിഴുങ്ങാനുമുള്ള ശേഷി പൂർണ്ണമായി വികസിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അല്പം പാൽ കുടിക്കുമ്പോഴേക്കും ഇവർ പെട്ടെന്ന് തളർന്നു പോകാനോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോകാനോ ഉള്ള സാധ്യത ഏറെയാണ്. ഇനി നേരിട്ട് മുലയൂട്ടാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ അമ്മമാർ പാൽ എക്സ്പ്രസ് ചെയ്ത് സ്പൂൺ വഴിയോ ഒക്കെ നൽകേണ്ടതായി വരാറുണ്ട്. കുഞ്ഞ് NICU ആയിരിക്കുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും ആശങ്കയും പാൽ ഉൽപാദനത്തെ തന്നെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിച്ചേക്കാം. കൂടാതെ കുഞ്ഞിന്റെ വായ ചെറുതായതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ലാച്ച് ചെയ്യാൻ തുടക്കത്തിൽ സാധിക്കാത്തതും വലിയൊരു പ്രയാസമാണ്. എന്നാൽ അമ്മമാരുടെ കൃത്യമായ പരിശ്രമവും മെഡിക്കൽ ടീമിന്റെ വഴികാട്ടലും ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളെല്ലാം വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. മാസം തികയാതെ വന്ന കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഓരോ തുള്ളി അമ്മപ്പാലും അവരുടെ പ്രതിരോധ ശേഷി കൂട്ടാനും ആരോഗ്യം ഉറപ്പുവരുത്താനുമുള്ള ഏറ്റവും വലിയ അമൃത് തന്നെയാണ്. അല്പം ക്ഷമയും കുടുംബത്തിന്റെ മികച്ച പിന്തുണയും ഉണ്ടെങ്കിൽ ഏതമ്മയ്ക്കും ഈ ഘട്ടം ഭംഗിയായി മറികടക്കാം. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
3: ആശ്രയ പ്രീമിയർ ലീഗ്,
2: സ്റ്റേ ട്യൂൺഡ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. Once again, we are back on Loudspeaker with me, RJ Sultana, on Astraya FM 90 Nadinoppam, Nattarkoppam. Yes, ഈ ഒരു വീക്കിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആണ്. ഈ വീക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ നമ്മൾ കേട്ടു കഴിഞ്ഞു. എന്നാൽ ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് മുലപ്പാലും ഫോർമുല മിൽക്കും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ്. പ്രകൃതിദത്തമായ മുലപ്പാൽ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ ഒരു ആഹാരമാണ്. എന്നാൽ ഫോർമുല മിൽക്ക് എന്ന് പറയുന്നത് പശുവിൻ പാലിൽ നിന്നോ മറ്റോ കൃത്രിമമായി തയ്യാറാക്കിയെടുക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അമ്മപ്പാലിലെ ഏറ്റവും വലിയ പ്രത്യേകത അതിലടങ്ങിയിട്ടുള്ള ആന്റിബോഡികളാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് പലതരം അസുഖങ്ങളെ ചെറുക്കാനുള്ള വലിയ പ്രതിരോധ ശേഷി നൽകുന്നുണ്ട്. പക്ഷേ ഫോർമുല മിൽക്കിൽ ഒരിക്കലും ഇത്തരം ജീവനുള്ള കോശങ്ങളോ ആന്റിബോഡികളോ അടങ്ങിയിട്ടില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ്. മുലപ്പാൽ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ വളരെ പെട്ടെന്ന് ദഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്യാസ് ട്രബിളോ മലബന്ധമോ പോലെയുള്ള യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും അത് ഉണ്ടാക്കില്ല. എന്നാൽ ഫോർമുല മിൽക്ക് ദഹിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായതുകൊണ്ട് പല കുഞ്ഞുങ്ങൾക്കും വയറുവേദന, അലർജി, മറ്റ് ദഹന പ്രശ്നങ്ങൾ എന്നിവ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, കുഞ്ഞിനെ നേരിട്ട് മുലയൂട്ടുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിംഗ് വർദ്ധിപ്പിക്കാൻ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഫോർമുല തയ്യാറാക്കുമ്പോൾ വെള്ളത്തിന്റെയും കുപ്പിയുടെയും ഹൈജീൻ അഥവാ ശുചിത്വം കൃത്യമായില്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളിൽ വലിയ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനും കാരണമാകും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി കാരണം ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ മാത്രമേ നമ്മൾ ഫോർമുല മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ലൗഡ് സ്പീക്കറിൽ ഇതുവരെ ഒരുപാട് കാര്യങ്ങളാണല്ലേ കേട്ടറിഞ്ഞത്. ഇതോടുകൂടി എനിക്ക് എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കർ ദാ ഇവിടെ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: Time check.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

Good evening. Welcome to Astraya Premier League with me, RJ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി ആയിട്ടുണ്ട്. ഇനി 6 മണി വരെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. മലയാള സിനിമയിലെ പ്രണയത്തെക്കുറിച്ചും റൊമാൻറ്റിക് സീനുകളെക്കുറിച്ചും പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നായകന്മാരും നായികമാരും പറയുന്ന ചില ഡയലോഗുകൾ എത്ര കേട്ടാലും നമുക്ക് മടുക്കാത്ത ഹൃദയത്തിൽ തൊടുന്ന ഒത്തിരി സൂപ്പർ ഹിറ്റ് റൊമാൻറ്റിക് ഡയലോഗുകൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച റൊമാൻറ്റിക് സീൻസിലെ ഡയലോഗുകളെ ചുറ്റിപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ആൻഡ് മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഈ ഒരു വീക്ക് മുഴുവൻ നമ്മുടെ ഗെയിമിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ ഈ വരുന്ന ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കും. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം സ്വന്തമാക്കുക കേട്ടോ. സോ എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി രാജ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
4: Asriya Premier League.
5: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ മലയാള സിനിമയിലെ മികച്ച കുറച്ച് റൊമാൻറ്റിക് ഡയലോഗ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
6: ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം.
7: എന്ത് ധൈര്യത്തിന് ഈ ഇഷ്ടം തോന്നി എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
6: ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്.
7: ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ.
6: എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ്, അധമമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല.
5: യെസ്, നമ്മുടെ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പ്രപ്പോസൽ ഡയലോഗാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമ്മുടെ സായി അഭ്യങ്കർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
2: 10th anniversary നിറവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി. August 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ചായിട്ടാണോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
6: ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം.
7: എന്ത് ധൈര്യത്തിന് ഈ ഇഷ്ടം തോന്നി എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
6: ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്.
7: ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ.
6: എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമരമിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല.
8: യെസ്, നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഡയലോഗാണ് ഇത്. ഏതാണ് സിനിമ എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ജ്യോതിർ ശിവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മിഥുനം. മണികണ്ഠൻ ചേട്ടൻ അഭിഷിമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മിഥുനം. അനുഗ്രഹ, ഐശ്വര്യ എന്നിവർ ചേർന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വടക്ക് നോക്കി യന്ത്രം. ഉണ്ണി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വധ ഡോക്ടറാണ്. ശശികല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അക്കരെ അക്കരെ. അനീഷേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കിളിച്ചുണ്ടൻ മാമ്പഴം. സഹദേവൻ ചേട്ടൻ, സാവിത്രി ചേച്ചി, അർച്ചന ചേച്ചി, ഷമി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മിഥുനം എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മിഥുനം. മിഥുനം എന്ന സിനിമയിലെ ഡയലോഗാണ് നമ്മുടെ പ്രിയദർശൻ സാറ് സംവിധാനം ചെയ്ത്, ശ്രീനിവാസൻ സാറ് തിരക്കഥ എഴുതി ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ആ സിനിമയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സീനാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഒരു പ്രപ്പോസൽ സീൻ്റെ ഡയലോഗായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഡയലോഗിലേക്ക് കടക്കാം. അടുത്ത ഡയലോഗ് ഇതാണ്.
9: എക്സ്ക്യൂസ് മീ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ?
10: നോ താങ്ക്സ്.
9: എന്റെ പേര് ശ്യാം പ്രകാശ്. ഞാൻ ഇവിടുത്തെ ഒരു ക്രിമിനൽ ലോയറാണ്. പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ്. സി, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ. എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അതിപ്പോ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട്. അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ്. ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ്.

0: 0-0. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു കലക്കൻ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഗില്ലി.
1: Doom, shak, doom, doom, doom.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.

0: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
5: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റ് ആയിരിക്കാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച ഡയലോഗ്
6: ഇതായിരുന്നു.
7: എന്റെ പേര് ശ്യാം പ്രകാശ്. ഞാൻ ഇവിടുത്തെ ഒരു ക്രിമിനൽ ലോയറാണ്. പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ്. സി, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ. എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അതിപ്പോ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട്. അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ്. ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ്. വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു.
5: യെസ്, ഇതേത് സിനിമയിലെ ഡയലോഗാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറേ ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ആശിഷ് ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അധിപൻ, അനീഷ് ചേട്ടൻ, ഐശ്വര്യ, അനുഗ്രഹ, സാവിത്രി ചേച്ചി, റിൻസി, മണികണ്ഠൻ ചേട്ടൻ, ശശികല ചേച്ചി, മറ്റൊരു ആശിഷ് ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അധിപൻ, ഉണ്ണി, ജ്യോതിർഷിവ, അഭിഷിമ, അർച്ചന ചേച്ചി, തങ്കമ്മന ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും അധിപൻ എന്ന് തന്നെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. അധിപൻ എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ പാർവതിയെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീനാണ് കേട്ടോ. 1989 റിലീസായിട്ടുള്ള ഒരു സിനിമയാണ്. കെ മധുവാണ് ഈ സിനിമ ഡിറക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
8: ചിത്രരഥന്റെ കൊട്ടാരത്തിലെ അറകളിലായിരുന്നു ശിക്ഷ. 7 പകലും 7 രാത്രിയും നീണ്ടുനിന്ന കൊടും പീഡനങ്ങൾക്ക് ശേഷം അവരെനിക്ക് ശബ്ദം തിരിച്ചു തന്നു. ഒരു വ്യവസ്ഥയിൽ, എന്റെ ഈ ശബ്ദം നിന്നോട് സംസാരിക്കാൻ പാടില്ല.
9: അയ്യോ,
8: പക്ഷേ നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ശബ്ദം എന്തിന്?
5: നമ്മുടെ പത്മരാജൻ സാർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഒരു ക്ലാസിക് സിനിമയായിട്ട് കാണുന്ന സിനിമയിലെ ഡയലോഗാണ് ഇത്. ഇതേത് സിനിമയിലെ ഡയലോഗാണ് എന്നതാണ് എൻ്റെ ചോദ്യം. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0404219090 0474219909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. കൺമഷി എന്ന മൂവിയിലെ നമ്മുടെ മണിച്ചേട്ടൻ പാടി ഗംഭീരമാക്കിയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: വെൽക്കം ബാക്ക് ടു ആസ്ട്രിയ പ്രീമിയർ ലീഗ്. വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ കുറച്ച് ഹിറ്റായിട്ടുള്ള റൊമാൻറ്റിക് ഡയലോഗ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബ്രേക്കിനെ മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
1: ചിത്രരഥന്റെ കൊട്ടാരത്തിലെ അറകളിലായിരുന്നു ശിക്ഷ. 7 പകലും 7 രാത്രിയും നീണ്ടുനിന്ന കൊടും പീഡനങ്ങൾക്ക് ശേഷം അവരെനിക്ക് ശബ്ദം തിരിച്ചു തന്നു. ഒരു വ്യവസ്ഥയിൽ എന്റെ ഈ ശബ്ദം നിന്നോട് സംസാരിക്കാൻ പാടില്ല.
2: അയ്യോ,
1: പക്ഷേ നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ശബ്ദം എന്തിന്?
0: യെസ്, ഇതേത് സിനിമയിലെ ഡയലോഗാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ഐശ്വര്യ അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ഞാൻ ഗന്ധർവൻ. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. പെരുവഴി അമ്പലം. അഭിഷിമ, സാവിത്രി ചേച്ചി, ഉണ്ണി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ഞാൻ ഗന്ധർവൻ. റിൻസ് ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വൈശാലി, തങ്കമുന ടീച്ചർ, ശശികല ചേച്ചി, അർച്ചന ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ഞാൻ ഗന്ധർവൻ എന്ന് തന്നെയാണ്. അതുപോലെ പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ഞാൻ ഗന്ധർവൻ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിലും മലയാളത്തിലെ ഫാന്റസി ചിത്രങ്ങളിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയാണ് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്നത്. നമ്മുടെ അനശ്വര കലാകാരൻ പത്മരാജനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് പത്മരാജൻ ഈ ഒരു സിനിമയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഒട്ടേറെ സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു സിനിമയാണ്. നമ്മുടെ മഹാഭാരതത്തിലെ കൃഷ്ണനായിട്ട് തിളങ്ങിയിട്ടുള്ള നിതീഷ് ഭരത്വാജ് ആയിരുന്നു ഈ സിനിമയിൽ ഗന്ധർവനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമുള്ള ഒരു മുഖമാണല്ലേ നമ്മുടെ നിതീഷ് ഭരദ്വാജിനുണ്ടായിരുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നായക കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് സുപർണയായിരുന്നു. ഇരുവരുടെയും കോമ്പിനേഷൻ സീൻസ് മലയാളികൾ ഒരിക്കലും മറക്കാനായിട്ട് സാധ്യതയില്ല. കാരണം അത്രയും അധികം ഓർമ്മിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിരുന്നു. റിലീസ് ചെയ്തിട്ട് 35 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സിനിമ ഇന്നും മലയാള സിനിമയിലെ ക്ലാസിക് സിനിമകളിൽ ഒന്നായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. മാത്രമല്ല, ഒട്ടേറെ പ്രതിസന്ധങ്ങൾക്കൊടുവിലാണ് ഈ ഒരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ഈ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സിനിമ 1991 റിലീസായിട്ടുണ്ടായിരുന്നത്. സിനിമ റിലീസായിട്ട് 12-ാം ദിവസം നമ്മുടെ പത്മരാജൻ സാർ നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഞാൻ ഗന്ധർവൻ എന്ന സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
3: ഞാൻ കാട്ടിക്കുട്ടി ഒരുപാട് അബദ്ധങ്ങളുടെ ഫലമാണ്. നിനക്ക് സംഭവിച്ചു പോയ ഒരു അബദ്ധം, അത് തുറന്നു പറയാനുള്ള മനസ്സ് നിനക്കുണ്ടായി. ആ മനസ്സ് കാണാതെ ഞാൻ പോയാൽ ഇത്രയും കാലം കുട്ടിശങ്കരൻ നിന്നെ സ്നേഹിച്ചതിന് എന്താണ് അർത്ഥം? എല്ലാ പരിശുദ്ധിയോടും കൂടി നീ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എനിക്കത് മതി.
0: നമ്മുടെ കമൽ സാറ് സംവിധാനം ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയലോഗാണ്. തിയേറ്ററിലെ വലിയ വിജയം നേടാനായിട്ട് സാധിക്കാത്ത ഒരു സിനിമയായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള ഡയലോഗുകളുണ്ട്. നമ്മുടെ ശ്രീനിവാസൻ സാറൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമയാണ്. മമ്മൂക്ക പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഡയലോഗ് കൂടിയാണ്. ഇതേതാണ് സിനിമ എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0491 9090 0474 219 1909 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0 ബീസ്റ്റ് എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
1: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: 10 വാർഷികത്തിന് നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സയൻസ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: Cheta, veetilekku saadhanangal vaangande.
6: Cheriyarchu vaangane, Aljo special offers undallo.
5: Adene, ella shiniya divasangalilum special offers undu nammude Aljoyil.
6: Aljo, vilakkuruvinte vismayam.
7: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummannur.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
9: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
11: ഞാൻ കാട്ടിക്കുട്ടി ഒരുപാട് അബദ്ധങ്ങളുടെ ഫലമാണ്. നിനക്ക് സംഭവിച്ചു പോയ ഒരബദ്ധം, അത് തുറന്നു പറയാനുള്ള മനസ്സ് നിനക്കുണ്ടായി. ആ മനസ്സ് കാണാതെ ഞാൻ പോയാൽ ഇത്രയും കാലം കുട്ടിശങ്കരൻ നിന്നെ സ്നേഹിച്ചതിന് എന്താണ് അർത്ഥം? എല്ലാ പരിശുദ്ധിയോടും കൂടി നീ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്, എനിക്കത് മതി.
12: യെസ്, നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമയിലെ ഡയലോഗാണ് ഇത്. ഏതാണ് സിനിമ എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. മജീദിക്ക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അഴകിയ രാവണൻ. ശശികല ചേച്ചി, ഉണ്ണി, പ്രവീൺ, ആശ ചേച്ചി, റിൻസ് ചേച്ചി, തങ്കമ്മന് ടീച്ചർ, സാവിത്രി ചേച്ചി, അഭിഷിമ, മണികണ്ഠൻ ചേട്ടൻ, അർച്ചന ചേച്ചി, ഐശ്വര്യ, അനുഗ്രഹ, ഷിമി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അഴകിയ രാവണൻ. അതുപോലെ തന്നെ നമ്മുടെ സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മേക്ക മൽഹാർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് അഴകിയ രാവണൻ എന്ന സിനിമയിലെ ഡയലോഗാണ്. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണ് ിൽ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട് പിന്നീട് ടെലിവിഷൻ പ്രീമിയറിലൂടെ തരംഗമായിട്ടുള്ള ഒരു മമ്മൂക്ക ചിത്രമായിരുന്നു 1996 റിലീസായിട്ടുള്ള അഴകിയ രാവണൻ എന്ന സിനിമ. ഡയലോഗുകൾ കൊണ്ടും പാട്ടുകൾ കൊണ്ടും സമ്പന്നമായിട്ടുള്ള ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഒരു ഡയലോഗാണല്ലോ, ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഹിറ്റായിട്ട് മാറിയിട്ടുള്ള ഒരു ഡയലോഗാണ്. അതുമാത്രമല്ല, നമ്മുടെ സംഗീത മാന്ത്രികനായിട്ടുള്ള വിദ്യാസാഗർ മലയാളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് ഈ പാട്ടിലൂടെ, പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടായിരുന്നു. സ്വാൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
13: ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ മുഖം കാണുമ്പോഴും ഓർക്കും.
11: മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ, ഇങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും.
13: മറക്കുമായിരിക്കും അല്ലേ?
11: പിന്നെ മറക്കാതെ.
13: പക്ഷേ എനിക്ക് മറക്കണ്ട.
12: നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമയിലെ ഡയലോഗാണ്. ലാലേട്ടൻ മാത്രമല്ല, പാർവതിയൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമ കൂടിയാണ്. പത്മരാജൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ക്ലാസിക് സിനിമയാണ് എന്ന് തന്നെ പറയാം. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-4-7-4-2-9-1-9-0-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526-6-4-9-0-9-0.

0: അമ്മയ്ക്കൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യം. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.

0: ഒപ്പം.
1: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പത്താം വാർഷികത്തിന് നിറവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
6: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
7: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 35 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ബ്രേക്കിനെ മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
8: ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ മുഖം കാണുമ്പോഴും ഓർക്കും.
9: മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ, ഇങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും.
8: മറക്കുമായിരിക്കും അല്ലേ?
9: പിന്നെ മറക്കാതെ.
8: പക്ഷേ എനിക്ക് മറക്കണ്ട.
7: യെസ്, ഇതേത് സിനിമയിലെ ഡയലോഗാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. റിൻസ ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, തൂവാനത്തുമ്പികൾ, ഐശ്വര്യ, അനുഗ്രഹ, മേഘ, മണികണ്ഠൻ ചേട്ടൻ, ആശ ചേച്ചി, സാവിത്രി ചേച്ചി, പ്രിൻസ് എന്നിവർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, തൂവാനത്തുമ്പികൾ. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, തൂവാനത്തുമ്പികൾ. ശശികല ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, കമലദളം. അഭിഷിമ, അർച്ചന ചേച്ചി, ഷമി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, തൂവാനത്തുമ്പികൾ എന്ന് തന്നെയാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് തൂവാനത്തുമ്പികൾ എന്നാണ് കേട്ടോ. മലയാളികളുടെ ഹൃദയത്തിൽ ഇത്രത്തോളം പതിഞ്ഞിട്ടുള്ള മറ്റൊരു സിനിമാ ഡയലോഗ് ഉണ്ടോ എന്നത് സംശയമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പത്മരാജന്റെ സംവിധാനത്തിൽ 1987 റിലീസായിട്ടുള്ള ഈ സിനിമയിലെ ഈ ഡയലോഗ് ഇന്നും നമ്മൾ ഏറ്റുപറയുന്ന ഒരു ഡയലോഗാണ്. അത് മാത്രമല്ല, ലാലേട്ടന്റെ കരിയറിലെ എക്കാലത്തെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ജയകൃഷ്ണൻ എന്ന ക്യാരക്ടർ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
10: ശലമോന്റെ സോങ് ഓഫ് സോങ്സ് പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു പോകും നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്ന് അറിയാം? അല്ലേ, വേണ്ട, പറയൂ. ബൈബിൾ എടുത്ത് വെച്ചോ.
7: യെസ്, ഇതും മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രപ്പോസൽ ഓഡിയോ ആണ്, പ്രപ്പോസൽ ഡയലോഗാണ് നമ്മളിപ്പോൾ കേട്ടത്. ലാലേട്ടൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു ക്ലാസിക് സിനിമയിലെ ഡയലോഗാണ്. ഏതാണ് ഈ ഒരു സിനിമ എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474219090 4742919090. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി സ്പാനിഷ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
4: ശിൽപ ജുവലേഴ്സ്,
2: കെട്ടിട പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമതിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസ് നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് കൃത്യം 50 ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.
7: ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു പോകും നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്ന് അറിയോ? അല്ലേ, വേണ്ട, പറയൂ. ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്.
6: യെസ്, ഇതേത് സിനിമയിലെ ഡയലോഗാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സാവിത്രി ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. വിശ്വൻ ചേട്ടൻ, മേഘ, തങ്കമന ടീച്ചർ, അഭിഷിമ, സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ഉണ്ണി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ. ഐശ്വര്യ അനുഗ്രഹ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. നമുക്ക് ടൈപ്പ് ചെയ്യാൻ മറന്നുപോയെന്ന് തോന്നുന്നു. ശശികല ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ്. ഷെമി ചേച്ചി, പ്രവീൺ, മജീദിക്ക, മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് തന്നെയാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വന്നിട്ടുള്ളത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിലെ ഡയലോഗാണ്. മലയാളികൾ ഇന്നും ഓർത്തെടുത്ത് പറയുന്ന മറ്റൊരു പ്രണയ സംഭാഷണമാണല്ലോ ഈ ഒരു സിനിമയിലെ ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. 1986 റിലീസായിട്ടുള്ള ഈ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ, ഷാരി, തിലകൻ സാർ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. സ്വാൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾ ഫ്രൈഡേ ആണ് ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അട്ടിപൊളി തകർപ്പൻ സമ്മാനം സ്വന്തമാക്കാം. സോ മസ്റ്റായിട്ടും എല്ലാവരും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് കൃത്യം 52 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഒപ്പം തന്നെ ഇത്രയും നേരം ആശ്രയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മ്യാർ ജനാമിക സാനിങ് ഔട്ട്.

0: നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് വാശി. പലതിനുമായി വാശി പിടിക്കുമെങ്കിലും അതിന്റെ എല്ലാം ലക്ഷ്യം വിജയം കാണുക എന്നതാണ്. അത്തരത്തിൽ വിജയം നേടാനുള്ള വാശിയേറിയ ഒരു പോരാട്ടത്തിന്റെ കഥയാണ് വിഷ്ണു രാഘവ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വാശി എന്ന സിനിമ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർജെ അനാമിക.
1: ആ പിന്നെ സാറിന്റെ കാര്യം ഞാനൊരു വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കുള്ള മനുഷ്യനാ, ഏത് കോടതിയിലായിരിക്കും.
2: ഇത് എങ്ങോട്ടാ വക്കീല പതിമില്ലാതെ കോട്ടും കൗണ്ട് ഇട്ടോണ്ട്?
1: പേടിക്കണ്ട, ഗുണം പിടിച്ചിട്ടില്ല.
3: പേരെന്താ പറഞ്ഞ?
1: എബിൻ മാത്യു.
3: സ്മാർട്ട് ആണല്ലോ.
4: സത്യം പറഞ്ഞാൽ നിനക്കൊരു പെണ്ണ് കിട്ടും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നല്ലതാ, കുറച്ച് പക്വതയൊക്കെ വരും.
0: ഒരേ പ്രൊഫഷനിൽ ഉള്ള രണ്ടു പേർ തമ്മിൽ പ്രണയിക്കുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ജോലി വക്കീൽ പണിയാകുമ്പോൾ പ്രണയിക്കുന്നവർ പ്രമാദമായൊരു കേസിൽ നേർക്കുനേർ നിൽക്കുമ്പോൾ കളി കാര്യമാകും. ഇക്കഥയാണ് വിഷ്ണുജി രാഘവിന്റെ വാശി എന്ന സിനിമ പറയുന്നത്. പൂർണ്ണമായിട്ടും തിരുവനന്തപുരത്തെ കോടതി പരിസരങ്ങളിൽ ചിത്രീകരിച്ച വാശി നിർമ്മിച്ചിരിക്കുന്നത് രേവതി കലാമന്ദിറിന്റെ ബാനറിൽ ജി സുരേഷ് കുമാറും ഭാര്യ മേനക സുരേഷും മകൾ രേവതിയും ചേർന്നിട്ടാണ്. പ്രണയവും വിവാഹവും പ്രൊഫഷണൽ ജലസയും മാത്രമല്ല, തൊട്ടാൽ പൊട്ടുന്ന മറ്റൊരു വിഷയം കൂടി വാശി എന്ന സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എബിൻ മാത്യു തന്റെ കരിയറിൽ ഒന്ന് കാലുറപ്പിക്കാൻ പെടാപാടുപെടുന്ന അഭിഭാഷകനാണ്. ചില്ലറ പെറ്റിക്കേസും ജാമ്യം എടുത്തു കൊടുക്കലും മാത്രമാണ് നാളിതുവരെ എബിനെ തേടിയെത്തുന്നത്. എബിന്റെ അഭിഭാഷക സുഹൃത്ത് മാധവി മോഹനും സ്വന്തമായി ഒരിടം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ്. ഒരു കേസ് തോറ്റതിന്റെ പേരിൽ സീനിയറിൽ നിന്നും ശകാരം ഏറ്റുവാങ്ങിയ മാധവി അയാളുടെ ഓഫീസിൽ നിന്നിറങ്ങുകയും സ്വന്തമായി ഒരിടം കണ്ടെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്.
5: എന്താണ് പുതിയ പ്രശ്നം?
4: ഒന്നുമില്ല.
5: ഉറപ്പാണോ?
4: ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഒരു ബെയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ചെന്നപ്പോ ലാൻഡ് ടാക്സ് റെസീറ്റിന്റെ ഒറിജിനൽ മിസ്സിംഗ് ആയിരുന്നു. ബെയിൽ റിജക്ട് ആയി. ആ ക്ലർക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പോയപ്പം അവിടെ മിസ്സായതാണ്. സാധനം കിട്ടി, പക്ഷെ അതുവരെ ഞാൻ കേട്ടതിന് കയ്യും കണക്കുമില്ല. അസിജ ആണെങ്കിൽ കിട്ടിയ അവസരത്തിൽ വെച്ചലക്കി.
0: കരിയറിൽ രക്ഷപ്പെടാനുള്ള ഇരുവരുടെയും ആഗ്രഹങ്ങളെ ഒരു ഓഫീസ് പങ്കിട്ട് ഉപയോഗിക്കുക എന്ന ആശയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് സുഹൃത്തും അഭിഭാഷകനുമായ മുള്ളൂരാണ്. പക്ഷേ അവരുടെ സഹവാസം അധിക നാൾ നീണ്ടുപോയില്ല. വിധി അവരെ പിന്നീട് ഒരു കേസിന് രണ്ടറ്റത്ത് കെട്ടിയിടുന്നതോടെ രണ്ടുപേരും ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എബിനായിട്ട് ടൊവീനോയും മാധവിയായി കീർത്തി സുരേഷുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷം കീർത്തി മലയാളത്തിലേക്ക് ശക്തമായി തിരിച്ചുവരവാണ് വാശി എന്ന സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത്. മിന്നൽ മുരളയ്ക്ക് ശേഷം ടൊവീനോ വീണ്ടും ചുറുചുറുക്കുള്ള പ്രകടനത്തിലൂടെ മടങ്ങി വന്ന ഒരു സിനിമ കൂടിയായിരുന്നു വാശി.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: 10 വർഷത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്.

0: Blackboard.
1: വാശി എന്ന സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യം, ഇന്നും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മീറ്റു എന്ന വിഷയം ഏറെ പ്രാധാന്യത്തോടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നു എന്നത് കൂടിയാണ്. ലൈംഗിക ബന്ധങ്ങളിൽ പരസ്പരമുള്ള സമ്മതവും ആ സമ്മതം ഇരയുടെ അറിവോടുകൂടിയാണോ അതോ ഭീഷണിപ്പെടുത്തി വാങ്ങിയതാണോ എന്നൊക്കെയുള്ളതും വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഇങ്ങനൊരു വിഷയം സിനിമയിൽ അവതരിപ്പിക്കാൻ വിഷ്ണു എന്ന സംവിധായകൻ എടുത്ത ധൈര്യം പ്രശംസനീയമാണ്.
2: Your Honor, the alleged offences are under Section 375 and 415 of IPC. Rape under promise of marriage. Paksha, ഇത് വെറും ഒരു ഫോൾസ് കേസാണ്. Petitioner is from a well-reputed family, highly qualified and has never committed any offence. പ്രഥമ ദൃഷ്ടിയാൽ ഈ കേസിൽ ചാർജ് ചെയ്തിരിക്കുന്ന സെക്ഷൻസ് ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല. So, the petitioner is entitled to bail, Your Honor.
1: ഇത്തരം കേസുകളിൽ പെടുന്ന വാദിയുടെയും പ്രതിയുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും നിസ്സഹായതയും മാനസിക പിരിമുറുക്കവും കൃത്യമായി കാണിക്കുന്നതിൽ വിഷ്ണുവും ടീമും വിജയിച്ചു എന്ന് തന്നെ പറയാം. വളരെ റിയലിസ്റ്റിക് ആയി ചിത്രീകരിച്ച വാശി എന്ന സിനിമ കോർട്ട് റൂം ഡ്രാമ ജോണറിൽ പെടുത്താവുന്ന ഒന്നാണ്. മനുഷ്യബന്ധങ്ങളും സഹപ്രവർത്തകർ തമ്മിലുള്ള ഈഗോയും അതിനിടയിൽ വളരെ സെൻസേഷണൽ ആയൊരു കേസും കൈകാര്യം ചെയ്യുമ്പോൾ പ്രേക്ഷകരെ മടുപ്പിക്കാതെ സിനിമയുടെ രസച്ചരട കൈവിട്ടു പോകാതെ മുന്നോട്ടു പോകുന്നത് തിരക്കഥയുടെ കെട്ടുറപ്പിലാണ്.
3: കോടതി എന്നെ കാണുന്നത് അനുഷയുടെ വക്കീലായിട്ടല്ല, അനുഷയായിട്ടാണ്. കുട്ടിക്ക് കോടതി പറയാനുള്ളതെല്ലാം ഞാനാണ് പറയേണ്ടത്.
1: വിഷ്ണു വി രാഘവ് എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പാണ്. 12th Man, 21 Grams തുടങ്ങിയ ചിത്രങ്ങളിലൂടെ 2022 എന്ന വർഷത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത അനു മോഹനാണ് എടുത്തു പറയേണ്ട മറ്റൊരു താരം. ജഡ്ജിയായി എത്തിയ കോട്ടയം രമേശ്, തിലകന്റെയും നെടുമുടി വേണുവിന്റെയും അഭാവത്തിൽ മലയാള സിനിമയ്ക്ക് വിശ്വാസമർപ്പിക്കാൻ കഴിയുന്ന കരുത്തുറ്റ താരമാണെന്ന് വീണ്ടും ഉറപ്പിക്കുകയാണ് കോട്ടയം രമേശ്. തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട അനഘ നാരായണനും മറ്റൊരു പ്രധാന കഥാപാത്രമായി ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട്.
3: പ്രതിക്ക് കുട്ടിയോട് പ്രണയമാണെന്ന് തോന്നാനുണ്ടായ കാരണങ്ങളും തുടർന്ന് ശാരീരിക ബന്ധത്തിലേക്ക് നയിച്ച സാഹചര്യവും കോടതി ഒന്ന് ബോധിപ്പിക്കാം.
4: ധൈര്യമായിട്ട് പറഞ്ഞോളൂ.
5: എന്റെ റൂംമേറ്റ് സേറ പറഞ്ഞിട്ടാണ് ഗൗതമിന്റെ ആർക്കിടെക്ചറൽ ഫേമിലേക്ക് ഞാൻ റെസ്യൂമി അയക്കുന്നത്. കല്യാണക്കാര്യം പറഞ്ഞപ്പോ ഗൗതം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ലെന്ന് അവൻ പറഞ്ഞ്.
3: ഇത് ഇവരുടെ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട്സ് ആണ്. ഇത് ഇവരുടെ പേഴ്സണൽ ഫോട്ടോസ് ആണ്.
1: മുള്ളൂർ വക്കീലായി എത്തിയ ബൈജു, നന്ദു, ആര്യ, ഗീതി, സംഗീത, ശ്രീലക്ഷ്മി, വരദ, മായ, വിശ്വനാഥ് എന്നിവരോടൊപ്പം ജി സുരേഷ് കുമാറും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. വിഷ്ണു ജി രാഘവും ജാനസ് ചാക്കു സൈമണും ചേർന്നിട്ടാണ് വാശി എന്ന സിനിമയ്ക്ക് വേണ്ടി കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. നീൽ ടികുഞ്ഞ ഛായാഗ്രഹണം നിർവഹിച്ചപ്പോൾ അർജുൻ ബെന്നാണ് എഡിറ്റിംഗ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. യാക്സനും നേഹയും ചേർന്നൊരുക്കിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഗാനങ്ങളും മികവുറ്റതായി മാറി.

0: ഒപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. പ്രളയബാധിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചതിന് പുറമെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. ദുരന്ത നിവാരണ രംഗത്ത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാം മാനേജ്മെന്റ് സംവിധാനം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി

0: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോട്ടയം ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ കോട്ടയം നഗരത്തിലും പടിഞ്ഞാറൻ മേഖലയിലും വെള്ളക്കെട്ട് തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: തുടർച്ചയായ നാല് ദിവസത്തിന് ശേഷം കോട്ടയം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം. പാലാ, ഈരാറ്റുപേട്ട മേഖലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുന്നു. കിഴക്കൻ മേഖലയിൽ പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. എന്നാൽ കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് ജില്ലയിൽ പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായും ഭാഗികമായും തടസ്സപ്പെട്ടു.
0: ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ ഇതുവരെ 1.5 കോടി രൂപയുടെ നഷ്ടമാണ് കാലവർഷം വരുത്തിയത്. 3000 ഏക്കറിൽ കൃഷിനാശവും ഉണ്ടായി. വേമ്പനാട്ട് കായലും കരകവിഞ്ഞ് കായൽ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട്.
0: പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടൊഴിഞ്ഞു. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്രം സന്ദർശിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കനത്ത മഴ സാധ്യതയുള്ള ജില്ലകളിൽ 24 മണിക്കൂറും കൺട്രോൾ റൂമുകൾ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കണമെന്നും ജില്ലാ കലക്ടർമാർ സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം 23,537 കർഷകരെ നേരിട്ട് ബാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം 67.44 കോടി രൂപയുടെ വിളനാശമാണ് ഉണ്ടായത്. കർഷകർക്ക് സമയബന്ധിതമായി സഹായം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളുമില്ലെന്നും ക്യാമ്പുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും സിപിഎം ജനറൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇടുക്കി കൊളപ്രയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൊരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുന്നതിനാൽ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുഴയുടെ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിഷേധങ്ങൾക്കിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും സിജെപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ 14,000 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നീന്തൽ അറിയുക എന്നത് കായികപരമായ കഴിവ് മാത്രമല്ല ജീവൻ രക്ഷാ നൈപുണ്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ജില്ലയിലും 1,000 കുട്ടികൾക്ക് പരിശീലനം ലഭ്യമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് അധിക ബസ് സർവീസുകൾ നടത്താനൊരുങ്ങി KSRTCയും തമിഴ്നാട് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഓണത്തിന് നാട്ടിലേക്ക് എത്തുന്നവർക്ക് സഹായകരമായ രീതിയിൽ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് KSRTC ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നത്. പാലക്കാട്, കോയമ്പത്തൂർ, തിരുവനന്തപുരം, നാഗർകോവിൽ റൂട്ടുകളിലും പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. തമിഴ്നാടിന്റെ കോയമ്പത്തൂർ, പാലക്കാട് അധിക സർവീസുകൾ ഈ മാസം 21 മുതൽ ആരംഭിക്കുമെന്ന് TNSTC വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.

0: ൂരിൽ നിന്ന് ഓണത്തിന് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുമെന്ന് കർണാടക RTCയും അറിയിച്ചു.
1: ജില്ലാതല ബാലസംരക്ഷണ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തയ്യാറാക്കിയ ഏകീകൃത ഡിജിറ്റൽ ഡാഷ്ബോർഡ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കമ്മീഷന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ നിന്ന് പ്രതിമാസാടിസ്ഥാനത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ സംയോജിപ്പിച്ചാണ് ഡാഷ്ബോർഡ് തയ്യാറാക്കുന്നത്. മിൽമയുടെ സ്വാതന്ത്ര്യദിന സമ്മാനം എന്ന പേരിൽ വാട്സാപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇത് സംബന്ധിച്ച പരാതി പോലീസിന് കൈമാറിയതായും മിൽമ അറിയിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ MB ശ്രീനിവാസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വർഷത്തെ MBS പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 152 പോയിന്റ് ഉയർന്ന് 78,581, നിഫ്റ്റി 10 പോയിന്റ് നേട്ടത്തിൽ 24,625 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 2,080 രൂപ കൂടി 1,07,880 രൂപയും ഗ്രാമിന് 13,460 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. കർണാടക രജിസ്ട്രേഷൻ ലോറിയിലെ ചാക്കുകൾക്കിടയിൽ കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന 7,000 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന് അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Blackboard.
1: വിഷ്ണുജി രാഘവ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച വാശി എന്ന സിനിമ പ്രേക്ഷകരിലേക്കും മുന്നിലേക്ക് വെക്കുന്നതും അക്ഷരാർത്ഥത്തിൽ വാശിയുടെ കഥയാണ്. പ്രൊഫഷനും കുടുംബവും എപ്പോഴും രണ്ട് തട്ടിൽ രണ്ടായി പോകേണ്ട ഒന്നാണ്. പ്രൊഫഷനെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിലൂടെ ഉടലെടുക്കുന്നത് വൈകാരികമായും മാനസികമായും രണ്ടുപേരെ തമ്മിൽ അകറ്റുന്ന സംഭവങ്ങളായിരിക്കും.
2: ഇപ്പൊ ഒരാളിന്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ നമ്മളനുസരിച്ച് നിന്നാ പോരെ അല്ലേ?
3: എനിക്കത് ബുദ്ധിമുട്ടാ മുഴുവരെ. എബിനെ കൊണ്ട് പറ്റും, ഇവൻ പൊതുവെ അയാളുടെ സൈഡാ.
4: ഞാൻ ആരുടെയും സൈഡല്ല.
3: ആ ഡിപ്ലോമസി ഞാൻ പറഞ്ഞില്ലേ, ഇവൻ പുള്ളി എതിർത്ത് ഒന്നും പറയില്ല.
4: എന്റെ മുള്ളൂരെ ജോസേട്ടൻ വീട്ടിൽ വന്നപ്പോ പറഞ്ഞു ഞങ്ങളുടെ കേസിൽ ഞാൻ തന്നെ ജയിക്കണോന്ന്. അതിന് പുള്ളിയെ കുറ്റം പറയാനും പറ്റില്ല. പൊതുവെ 375 കേസുകളിൽ പ്രോസിക്യൂഷനല്ലേ ജയിക്കാറുള്ളത്, അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ഡിഫൻസ് വരണം.
3: ഓ അപ്പൊ അതാണ് സാറ് തിരിച്ചൊന്നും പറയാത്തത്, ഡിഫൻസ് വീക്ക് ആണെന്നുള്ള ഒരു ധാരണ സാറിനുണ്ട്.
2: ഇവൻ അങ്ങനെയല്ല പറഞ്ഞത്.
3: ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ് മുള്ളൂരെ. ഞാനിത് ഇന്നും ഇന്നലെയും കേട്ടു തുടങ്ങിയതല്ല. ഒരു മെയിൽ ഡോമിനേറ്റിംഗ് പ്രൊഫഷനിലെ ഈ വക പുച്ചൊക്കെ സ്ത്രീകൾക്ക് ശീലമാണ്, പക്ഷെ സ്വന്തം പാർട്ട്ണറുടെ വായന
4: കേൾക്കുമ്പോഴാണ്.
1: വാശി എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കീർത്തിയും ടൊവിനോയും തമ്മിലുള്ള കെമിസ്ട്രിയാണ്. കോടതി മുറിയിൽ ഏറ്റുപുലികളെ പോലെ കടിച്ചു കയറാൻ നിൽക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രതിഭാഗം വക്കീലുമായി ടൊവിനോയും കീർത്തിയും ഒന്നിനൊന്നും മികച്ചു നിന്നപ്പോൾ ഇരുവരും തമ്മിലുള്ള പ്രണയരംഗങ്ങളും ഏറെ മനോഹരമായിട്ടുണ്ട്. കടപ്പാടുകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നയതന്ത്രപരമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന എബിയും കാര്യങ്ങൾ നേരെ ചൊവ്വെ വെട്ടിത്തുറന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന മാധവിയും ടൊവിനോയുടെയും കീർത്തിയുടെയും കയ്യിൽ ഭദ്രമായിരുന്നു. കുടുംബവും കരിയറും ഒന്നിച്ചു പോകാൻ ശ്രമിക്കുന്ന പുതിയ കാലത്തിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്നുണ്ട് കീർത്തിയുടെ മാധവി. തൊഴിലിടങ്ങളിലെ ആൺമേൽക്കോയ്മകളോടും മാധവി കലഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും കീർത്തി എന്ന നടിയെ വെല്ലുവിളിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളൊന്നും ഈ സിനിമയിലില്ല. സിനിമ കോടതി മുറിയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം ഏറെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. ശരി തെറ്റുകളെ വ്യാഖ്യാനിക്കുന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളിലൂടെയാണെന്ന് സമർത്ഥിക്കുമ്പോഴും ആ കൃത്യത്തെ ന്യായീകരിക്കാൻ സിനിമ ശ്രമിക്കുന്നില്ല എന്നതും ഒരു പ്ലസ് പോയിന്റ് ആണ്.
4: ഇതിന്റെ വിധി എന്തു തന്നെയായാലും അത് നാളെ സമൂഹത്തിൽ പ്രതിഫലിക്കാൻ പോകുന്ന ഒന്നായിരിക്കും. നിയമം ഇത്രയധികം സംരക്ഷണം നൽകിയിട്ടും നമുക്ക് ചുറ്റും വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം നമ്മൾ അറിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. അവരിൽ പലരും ഇപ്പോഴും മുന്നോട്ട് വരാൻ മടിക്കുന്നത് നിരവധി കാരണങ്ങൾ കൊണ്ടാകാം. അതിലൊരു കാരണമാകരുത് ഈ വിധി. അതുകൊണ്ട് ഇൻ ദ നെയിം ഓഫ് അനുഷ ആൻഡ് മെനി അതർ അനുഷാസ് ഐ റിക്വസ്റ്റ് ദി ഓണറബിൾ കോർട്ട് ടു കൺവിക്ട് ദി അക്യൂസ്ഡ് ഫോർ ദി ഒഫൻസസ് ചാർജ്ഡ് ആൻഡ് അവോർഡ് ഹിം ദി മാക്സിമം സെന്റൻസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി സെയിം.
1: ശരി തെറ്റുകൾക്കപ്പുറത്തേക്ക് ഗ്രേയുടെ വ്യത്യസ്ത ഷെയ്ഡുകളാണ് എല്ലാം. ശരിയും തെറ്റും ആപേക്ഷികമായി മാറുന്നതും അവിടെയാണ്. മാത്രമല്ല എന്താണ് മീറ്റു എന്നത് ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന ഇന്ന് വാശി പോലെയുള്ള സിനിമകൾ എടുക്കാൻ ധൈര്യം കാണിക്കുന്നത് ഒരു കലാകാരന്റെ സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ്. ജോലി സ്ഥലത്തെ പീഡനങ്ങളും കാസ്റ്റിംഗ് കൌച്ച് കൺസെന്റ് ആരോപണങ്ങളും ഒക്കെ വാർത്തയിൽ പതിവാകുന്ന സമയത്ത് കോടതിയും നീതിപീഠവും കണ്ണടച്ചു നിൽക്കുമ്പോൾ എന്റെ ശരീരം എന്റേതാണ്, അതിൽ അനുവാദമില്ലാതെ തൊടാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന വാശി പോലെയുള്ള പ്രേക്ഷകനെ കണ്ണു തുറപ്പിക്കുന്ന പോകുന്ന സിനിമകൾ ഉണ്ടാകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ്.
5: This case was very well conducted by the prosecution and equally well conducted by the counsel for the accused. രണ്ടുപേരും ഈ കോടതിയുടെ പ്രശംസ അർഹിക്കുന്നു. Moving on to the judgment of this case. കേസിൽ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ IPC 415 വകുപ്പ് പ്രകാരമുള്ള കുറ്റം പെൺകുട്ടിയെ പ്രതി മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി പരാതിക്കാരിയുമായി ശാരീരികമായി ബന്ധപ്പെട്ടത് അവൾ മദ്യപത്തിന് ശേഷമാണെന്നുള്ള വസ്തുത ഈ കോടതിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വിക്ടിം വാസ് നോട്ട് ഇൻ എ സൗണ്ട് മൈൻഡ് ആൻഡ് ഹെയർ കൺസെന്റ് വാസ് എ മാനിപ്പുലേറ്റഡ് വൺ. അതിനാൽ വിക്ടിമിന്റെ മൊഴിയുടെയും മറ്റ് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ IPC 375 വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ട് പ്രതിക്ക് 10 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയും ഈ കോടതി ശിക്ഷയായി വിധിക്കും.
1: ഇന്നത്തെ ക്ലാബ് ബോർഡിലൂടെ വാശി എന്ന സിനിമയുടെ വിശേഷങ്ങളായിരുന്നു. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷവുമായി അടുത്ത ക്ലാബ് ബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: Take a break.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക് ഓൺ ആസ്ട്രേയ എഫ് എം 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ടേക്ക് എ ബ്രേക്കുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ. ഈ പോലീസ് സ്റ്റോറികളും അതുപോലെ തന്നെ ഷാഹി കബീറും എന്ന് കേൾക്കുമ്പോഴത്തേക്കും പ്രേക്ഷകരിൽ ഒരു പ്രതീക്ഷയാണല്ലേ. സമീപകാലത്ത് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ജേണലുകളിൽ പോലീസ് കഥകളുമായിട്ട് എത്തിയ മറ്റൊരു ചലച്ചിത്രകാരൻ ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. അവിടെയാണ് ഉന്മാദം എന്ന ചിത്രത്തിനുള്ള പ്രതീക്ഷകളും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എഡിറ്ററായിട്ടുള്ള കിരൺ ദാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഉന്മാദം ആ പ്രതീക്ഷകളെ തെറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. തിയേറ്റർ വിട്ടിറങ്ങിയാലും വേട്ടയാടുന്ന പ്രമേയവും പിന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ അസാമാന്യമായിട്ടുള്ള പ്രകടനവും ഒക്കെ ഉന്മാദം എന്ന സിനിമയെ ഒരു പുത്തൻ ചലച്ചിത്ര അനുഭവമാക്കി മാറ്റുന്നു. അപ്പൊ ഈ സിനിമയെ പറ്റിയിട്ടാണ് നമ്മൾ ഇതാ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പാലക്കാട്ടെ ഒരു പോലീസ് സ്റ്റേഷനാണ് കഥാപശ്ചാത്തലം കേട്ടോ. അവിടെ ആരും തൊടാൻ ധൈര്യപ്പെടാത്ത ഒരു കേസ് ഫയലുണ്ട്. ആ ഫയല് അറിയാതെ പോലും തൊട്ടാൽ ഒന്നെങ്കിൽ അതിനകത്തുള്ള കേസിന് സമാനമായിട്ടുള്ള കേസുകൾ സ്റ്റേഷനിലേക്ക് തുടർച്ചയായിട്ട് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസുകാരുടെ ദേഹത്ത് ചോര പുരളും. അന്ധവിശ്വാസമല്ലേ ഇതെന്ന് പുച്ഛിച്ചു തള്ളിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ആ ഫയലിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഷെല്ലി എന്ന കോൺസ്റ്റബിളിന് ഈ ഒരു ഫയല് കൈവയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഫയലിൽ തൊടേണ്ടി വന്ന മുൻ ഉദ്യോഗസ്ഥരുടെ അതേ ഗതി തന്നെ ആയിരിക്കുമോ ശരിക്കും നേരിടേണ്ടി വരിക എന്നുള്ളതാണ് ഈ ഒരു സിനിമ പിന്നീട് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉള്ളിൽ ഉണർന്നിട്ടുണ്ടാവില്ലേ. അപ്പൊ മലയാള സിനിമാ പ്രേക്ഷകർ ഇതുവരെ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പോലീസ് കഥയല്ല ഉന്മാദം. ഒന്നിലേറെ ജേണലുകളിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രമാണ്. ഷെല്ലി എന്ന നായക കഥാപാത്രം ആരാണ്, എന്താണ് അയാളുടെ പശ്ചാത്തലം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഫാമിലി ഡ്രാമയായിട്ട് തുടങ്ങുന്ന ഈ ഒരു സിനിമ ക്രമേണ മിസ്റ്ററിയിലേക്കും പിന്നീട് ഹൊററിലേക്കും അതിനുശേഷം ഇൻവെസ്റ്റിഗേഷനിലേക്കും മാറ്റം നടത്തുന്നുണ്ട്. സൈക്കോളജിക്കൽ ത്രില്ലറിന്റെ സ്വഭാവം കൂടി കൈവരുന്നതോടുകൂടിയിട്ട് ഇതുവരെ തോന്നാത്ത തരം ഒരു അനുഭവത്തിലേക്കാണ് കേട്ടോ പിന്നെ ഈ പ്രേക്ഷകൻ എത്തുന്നത്. അപ്പൊ കേസന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തില് സത്യത്തിനും വിദ്യക്കും ഇടയിലുള്ള നൂൽപ്പാലത്തിൽ എത്തുന്നുണ്ട് നമ്മുടെ ഷെല്ലി എന്ന കഥാപാത്രം. ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അനുഭവിക്കേണ്ട ജോലിപരമായിട്ടും മാനസികപരമായിട്ടുമുള്ള അവഹേളനങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഇതിനിടയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ പോലീസുകാർ നേരിടുന്നുണ്ടാകുമോ എന്ന ചോദ്യം സ്വയം തോന്നിപ്പിച്ച് മൂക്കത്ത് വിരൽ വെപ്പിക്കുന്നുണ്ട് ഉന്മാദത്തിന്റെ അണിയറ പ്രവർത്തകര്. ഇനി താരപ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ സിനിമ കഴിയും തോറും സ്വയം തേച്ചു മിനിക്ക് മൂർച്ച വരുത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോജൻ. നായാട്ടിലും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലും കണ്ട കുഞ്ചാക്കോ ബോബനെയെല്ലാം നമുക്ക് ഉന്മാദത്തിൽ കാണാൻ സാധിക്കുക. സിനിമ തുടങ്ങിയാൽ ഷെല്ലി എന്ന പോലീസുകാരനെ മാത്രമേ പ്രേക്ഷകർ കാണൂ. ഒരു സ്റ്റേഷനെ ഒന്നാകെ പേടിപ്പിച്ച് വിറപ്പിക്കുന്ന ആ ഒരു പ്രേത ഫയല് ഷെല്ലിയിൽ ഉണ്ടാക്കുന്ന പേടിയും ഉന്മാദാവസ്ഥയും ഒക്കെ മറ്റൊരാൾക്കും കഴിയാത്ത വിധത്തിൽ അതിഗംഭീരമായിട്ട് തന്നെയാണ് കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷെല്ലിയുടെ മാനസികാവസ്ഥയിലേക്ക് പ്രേക്ഷകരും എത്തുന്നതോടുകൂടിയിട്ട് ആ ഒരു കഥാപാത്രം അതിന്റെ ദൗത്യം പരിപൂർണ വിജയമാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അർജുൻ സേതുവിന്റെ ഛായാഗ്രഹണവും മുജീബ് മജീദിന്റെ സംഗീത വിഭാഗവും ജിതിൻ ജോസഫിന്റെ സൗണ്ട് ഡിസൈനറും മികച്ചു തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കാണണം കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറി തേടുന്ന പ്രേക്ഷകരെ സംതൃപ്തരാക്കുന്ന മൂവി തന്നെയാണ് ഉന്മാദം. ടേക്ക് ബ്രേക്കിൽ എന്തായാലും ഒരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സൺ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ നഷ്ടപ്പെട്ട വസ്തുക്കളെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന പുതിയ ട്രാക്കറായ ജിയോ ടാക് 2 ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ആൻഡ്രോയിഡ് iOS ഉപകരണങ്ങൾക്കുള്ള പിന്തുണയോട് കൂടിയിട്ടാണ് ജിയോയുടെ പുതിയ ട്രാക്കർ ഇപ്പോൾ ദാ എത്തിയിരിക്കുന്നത്. ഗൂഗിൾ ഫൈൻ ഹബ്, ആപ്പിൾ ഫൈൻ മൈ സേവനങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന ജിയോ ടാക് 2 വഴിയാണ് ഉപയോക്താക്കൾക്ക് ടാഗ് ചെയ്ത വസ്തുക്കളുടെ സ്ഥാനം എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുക. 2023 പുറത്തിറക്കിയ ആദ്യ ജിയോ ടാഗിന്റെ പിൻഗാമിയായാണ് കേട്ടോ പുതിയ ജിയോ ടാക് 2 എത്തുന്നത്. ക്രോസ് പ്ലാറ്റ്ഫോം പിന്തുണ, അതുപോലെ ബ്ലൂടൂത്ത് ലോ എനർജി കണക്ടിവിറ്റി, പിന്നെ സമൂഹാടിസ്ഥാനത്തിലുള്ള ലൊക്കേഷൻ ട്രാക്കിംഗ് എന്നിവയൊക്കെയാണ് പുതിയ ഈ ഒരു ട്രാക്കറിന്റെ പ്രധാന സവിശേഷതകളായിട്ട് പറയാനുള്ളത്. ഇന്ത്യയിലെ ജിയോ ടാക് 2 വില വരുന്നത് 1249 രൂപയാണ്. ബ്ലാക്ക്, ഗ്രീൻ, റെഡ് എന്നീ മൂന്ന് നിറങ്ങളിൽ ട്രാക്കറിൽ ലഭ്യമാണ്. നിലവിൽ ആമസോൺ ഇന്ത്യ വഴി ജിയോ ടാക് 2 വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല താക്കോല്, ബാഗ്, വാളറ്റ് എന്നിവ കണ്ടെത്താനായിട്ട് ഇതൊക്കെ സഹായിക്കും കേട്ടോ. ഈ പറഞ്ഞ ദൈനംദിന ഉപയോഗ വസ്തുക്കളിൽ ഘടിപ്പിക്കാനാണ് ജിയോ ടാക് 2 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വസ്തുക്കൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഉപയോക്താക്കൾ ഫോണിലെ ലൊക്കേഷൻ സേവനങ്ങളും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ ഗൂഗിൾ ഫൈൻഡ് ഹബ് നെറ്റ്വർക്കും ഐഫോൺ, ഐപാഡ് ഉപകരണങ്ങളിൽ ആപ്പിൾ ഫൈൻഡ് മൈ സേവനവും ജിയോ ടാക് 2 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 ഡെസിബൽ ബസറും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ജിയോ ടാക് 2 ബ്ലൂടൂത്ത് ലോ എനർജി കണക്ടിവിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സമീപത്തുള്ള സ്മാർട്ട് ഫോണുകളുമായിട്ട് ഇത് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ബ്ലൂടൂത്ത് പരിധിക്കുള്ളിലുള്ള വസ്തുക്കൾ കണ്ടെത്താനായിട്ട് ട്രാക്കറിലെ 120 ഡെസിബൽ ബിൽറ്റ് ഇൻ ബസർ ഉപയോഗിക്കാനായിട്ടും സാധിക്കും. ഗൂഗിൾ ഫൈൻ ഹബ് അല്ലെങ്കിൽ ആപ്പിൾ ഫൈൻ മൈ ആപ്പ് വഴി ഈ ഒരു ബസർ പ്രവർത്തിപ്പിക്കാം. ട്രാക്കർ ബ്ലൂടൂത്ത് പരിധിക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ സമീപത്തുള്ള അനുയോജ്യമായിട്ടുള്ള ആൻഡ്രോയിഡ് iOS ഉപകരണങ്ങൾ വഴി അതിന്റെ സ്ഥാനം അജ്ഞാതമായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി ജിയോ ടാക് 2 സെല്ലുലാർ കണക്ടിവിറ്റിയോ സിം കാർഡോ പ്രത്യേക ഡാറ്റ പ്ലാനോ ആവശ്യമായിട്ട് വരുന്നില്ല കേട്ടോ. ഗൂഗിൾ ഫൈൻ ഹബ്, ആപ്പിൾ ഫൈൻ മൈ സമൂഹ ശൃംഖലകൾ വഴി വിവിധ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഒക്കെ ടാഗ് ചെയ്ത വസ്തുക്കളെ കണ്ടെത്താനായിട്ട് കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ലോസ്റ്റ് മോഡ് സൗകര്യവും ഈ ഒരു ട്രാക്കറിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ട്രാക്കർ വാങ്ങിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: പാപം.
1: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് ഇപ്പൊ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയോ ചെയ്തു എന്ന് വിചാരിക്കുക. അതേ സാധനത്തിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ നിറയുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫോൺ നമ്മുടെ ചിന്തകളെ വായിക്കുകയാണോ അതോ നമ്മെ രഹസ്യമായിട്ട് നിരീക്ഷിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന മൊമെന്റ്സ് ആയിരിക്കുമല്ലേ അത്. നമ്മൾ തന്നെ ഫോണിലെ ആപ്പുകൾക്ക് നൽകുന്ന അമിതമായിട്ടുള്ള പെർമിഷനുകളാണ് ഈ ഒരു ഡാറ്റ ചോർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ചില സെറ്റിംഗ്സുകൾ വഴി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളും യാത്രകളും സംബന്ധിച്ച് ഒട്ടേറെ ഡീറ്റെയിൽസ് പുറത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ ഡിജിറ്റൽ സ്വകാര്യത ഉറപ്പാക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനുമായിട്ട് സ്മാർട്ട് ഫോണുകളിൽ നിർബന്ധമായിട്ടും മാറ്റേണ്ട 3 പ്രധാനപ്പെട്ട സെറ്റിംഗ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ

കൃത്യമായിട്ട് വിലയിരുത്തുക. ആപ്പിന്റെ പ്രവർത്തനത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത ക്യാമറ മൈക്രോഫോൺ പെർമിഷനുകൾ ഉടനെ തന്നെ റദ്ദാക്കുക. അതുപോലെ ലൊക്കേഷൻ ട്രാക്കിംഗും പരിമിതപ്പെടുത്തുക. നിങ്ങൾ എവിടെയാണുള്ളത് എന്ന് മാത്രമല്ല എവിടെയൊക്കെ യാത്ര ചെയ്തു എന്നതിന്റെ കൃത്യമായിട്ടുള്ള ചരിത്രവും നിങ്ങളുടെ ഫോണിന് അറിയാം. ഗൂഗിൾ മാപ്സ് പോലെയുള്ള നാവിഗേഷൻ ആപ്പുകൾക്ക് ലൊക്കേഷൻ അത്യാവശ്യമാണെങ്കിലും ഫോണിലുള്ള മറ്റെല്ലാ ആപ്പുകൾക്കും ഈ വിവരങ്ങൾ നൽകേണ്ട കാര്യമില്ല. അപ്പോൾ മറ്റ് ചില ആപ്പുകൾക്ക് ലൊക്കേഷൻ നൽകുന്നത് വഴി നിങ്ങളുടെ വീട്, ഓഫീസ്, കുട്ടികളുടെ സ്കൂള് ഇവയൊക്കെ കൃത്യമായ സ്ഥാനം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിന് വലിയ സുരക്ഷാ വീഴ്ചയാണ് നടക്കുന്നത് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാപ്സ് പോലുള്ളവയ്ക്ക് പ്രവർത്തിക്കാൻ ലൊക്കേഷൻ അത്യാവശ്യമായതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഓഫ് ചെയ്യേണ്ടതില്ല. പകരം ആപ്പുകളുടെ ലൊക്കേഷൻ പെർമിഷൻ വൈൽ യൂസിംഗ് ദി ആപ്പ് എന്നാക്കി മാറ്റുക. അനാവശ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ യാത്രകൾ ട്രാക്ക് ചെയ്യുന്നത് തടയാനായിട്ട് ഇത് സഹായിക്കുന്നതായിരിക്കും. ഇനി അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കൃത്യമായ പരസ്യങ്ങൾ എങ്ങനെ ഫോണിൽ വരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി തിരയുന്ന കാര്യങ്ങൾ, ആപ്പുകളിൽ ചിലവഴിക്കുന്ന സമയം, ഇവയൊക്കെ വിശകലനം ചെയ്ത് തയ്യാറാക്കുന്ന ഡിജിറ്റൽ പ്രൊഫൈൽ വഴിയാണ് സാധ്യമാകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഗൂഗിൾ അല്ലെങ്കിൽ ആപ്പിൾ അക്കൗണ്ടിലെ ഡാറ്റയാണ് കമ്പനികൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള വലിയൊരു കടന്നുകയറ്റം കൂടിയാണ് കേട്ടോ. സോ ഇവിടെ എന്ത് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ, ആൻഡ്രോയിഡ് ഫോണുകളിലാണെങ്കിൽ ഗൂഗിൾ സെറ്റിംഗ്സിലെ ആഡ്സ് എന്നതിലോ ഐഫോണിലെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിലോ പോയിട്ട് പേഴ്സണലൈസ്ഡ് ആഡ്സ് അല്ലെങ്കിൽ ആഡ് പേഴ്സണലൈസേഷൻ ഡിസേബിൾ ചെയ്യുക. ഇത് പരസ്യങ്ങൾ വരുന്നത് കംപ്ലീറ്റ് ആയിട്ടും തടയുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ച് പരസ്യങ്ങൾ നൽകുന്നതിൽ നിന്നും മൂന്നാം കക്ഷി ആപ്പുകളെ തടയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ ഡാറ്റയുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിയിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ഐസ്ക്രീം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർക്കും അങ്ങ് കൊതി വരുമല്ലേ. അത് വാനില ഐസ്ക്രീം എന്ന് കേൾക്കുമ്പോഴും പറയുകയേ വേണ്ട. എന്നാൽ വാനില ഐസ്ക്രീമിന്റെ അതേ രുചിയുള്ള ഒരു വാഴപ്പഴത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പറഞ്ഞുതരാം. സംഭവം സത്യമാണ്. വിചിത്രമായിട്ടുള്ള രൂപവും അതിശയിപ്പിക്കുന്ന രുചിയുമുള്ള ഒരു പഴമുണ്ട്, ബ്ലൂ ജാവ ബനാന. സാധാരണയായിട്ട് വാഴപ്പഴം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പച്ച അല്ലെങ്കിൽ മഞ്ഞ ഇത്തരത്തിലുള്ള കളറായിരിക്കും കടന്നു വരിക അല്ലേ. എന്നാൽ ബ്ലൂ ജാവ ബനാന കാഴ്ചയിൽ അല്പം വ്യത്യസ്തരാണ് കേട്ടോ. പഴുക്കുന്നതിന് മുൻപ് ഇതിന്റെ തൊലിക്ക് ആകർഷകമായിട്ടുള്ള ഇളം നീല കളറാണ്, അതായത് സിൽവറി ബ്ലൂ. പഴുത്തു കഴിയുമ്പോൾ ഇത് സാധാരണ പഴങ്ങളെ പോലെ മഞ്ഞ നിറത്തിലേക്ക് മാറും. ഈ വാനില ഐസ്ക്രീമിനോട് സാമ്യമുള്ള രുചിയും അതുപോലെ തന്നെ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന മൃദുവായ ഘടനയുമാണ് ഈ ഒരു പഴത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവയെ ഐസ്ക്രീം ബനാന എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഐസ്ക്രീമുകള്, സ്മൂത്തികള്, പാൻകേക്കുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ബ്ലൂ ജാവ വാഴപ്പഴം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയാണ് ഇവയുടെ സ്വദേശം എന്ന് പറയുന്നത്. എന്നാൽ ഹവായി, ഫിജി, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും ഈ വാഴപ്പഴം സുലഭമായിട്ട് വളരുന്നുണ്ട്. സാധാരണ വാഴകളെ അപേക്ഷിച്ച് തണുത്ത കാലാവസ്ഥ അതിജീവിക്കാനായിട്ട് ഈ ഒരു വാഴപ്പഴത്തിന് സാധിക്കും കേട്ടോ. ഒരു പ്രത്യേക കഴിവൊക്കെ ഉള്ള ഒരു വാഴയാണ്. അപ്പൊ കാറ്റിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വലിയ ഇലകളും ഇവയുടെ മറ്റൊരു സവിശേഷതയാണ്. രുചിയിൽ മാത്രമല്ല ആരോഗ്യ ഗുണങ്ങളിലും നമ്മുടെ ബ്ലൂ ജാവ ഒട്ടും പിന്നിലല്ല. പൊട്ടാസ്യം, ഫൈബർ, വൈറ്റമിൻ B6, വൈറ്റമിൻ C ഇവയൊക്കെ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ഒരു ബ്ലൂ ജാവ ബനാന. അപ്പോ എന്തൊക്കെയാണ് ഗുണങ്ങൾ വേറെ എന്ന് നോക്കുകയാണെങ്കിൽ, ഈ ദഹനം മെച്ചപ്പെടുത്താൻ, നമ്മുടെ ശരീരഭാരമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാനായിട്ട് ഏറെ സഹായിക്കുന്ന ഒരു ബനാനയാണ് ബ്ലൂ ജാവ ബനാന. അപ്പോൾ വിചിത്രമായ ഇതിന്റെ നിറവും അതിശയകരമായിട്ടുള്ള രുചിയും കാരണം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഭക്ഷണ പ്രേമികൾക്കിടയിൽ വലിയൊരു താരമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു നീല വാഴപ്പഴം. ഇത് കേരളത്തിലെ കാലാവസ്ഥയിലും കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പല കർഷകരും കേട്ടോ. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ മൂർച്ചയൊക്കെ കുറയുന്ന സമയത്ത് ഉപയോഗശൂന്യമെന്ന് കരുതിയിട്ട് നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരുപാട് കത്തികൾ ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കത്തികൾ കളയേണ്ട കാര്യമില്ല. അതിന് മൂർച്ച കൂട്ടാനുള്ള കുറച്ചധികം ട്രിക്സുകൾ പറഞ്ഞുതരാം. ഈ തുരുമ്പിച്ച പഴയ കത്തിയോ അല്ലെങ്കിൽ ഉപകരണങ്ങളോ ഒക്കെ കാണുന്ന സമയത്ത് ഉപയോഗശൂന്യം എന്ന് കരുതിയിട്ട് നമ്മൾ വലിച്ചെറിയാറുണ്ട്. അപ്പൊ അതിന് മുൻപ് അടുക്കളയിലെ ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു തുരുമ്പിനെ നമുക്ക് എളുപ്പത്തിൽ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ അതെന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ വിനാഗിരി. വിനാഗിരി ഇല്ലാത്ത ഒരു വീടും കാണത്തില്ലല്ലേ. അപ്പൊ ഒരു ഗ്ലാസ് പാത്രത്തിൽ വെളുത്ത വിനാഗിരി എടുക്കാം. തുരുമ്പെടുത്ത കത്തി ഏകദേശം ഒരു 4 മുതൽ 5 മണിക്കൂർ വിനാഗിരിയിൽ മുക്കി വെക്കാം. ഇതിനുശേഷം പഴയ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു തുരുമ്പിച്ച ഭാഗം ഉരസി മാറ്റുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരിയിലെ അസിഡിറ്റി തുരുമ്പിനെ അലിയിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോ ഇനി അടുത്ത പ്രാവശ്യം നമ്മുടെ കത്തിയൊക്കെ തുരുമ്പിക്കുകയാണെങ്കിൽ വിനാഗിരി വെച്ചിട്ടുള്ള ഒരു പ്രയോഗം ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് ബേക്കിംഗ് സോഡയാണ്. കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിൽ വെള്ളം ചേർത്ത് കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലാക്കുക. ഈ പേസ്റ്റ് കത്തിയിലെ തുരുമ്പിച്ച ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 30 മിനിറ്റിന് ശേഷം ഒന്ന് സ്ക്രബ് പാഡ് ഉപയോഗിച്ച് ഉരസി വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ തുരുമ്പ് അപ്രത്യക്ഷമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നാരങ്ങയും ഉപ്പും കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. കത്തിയുടെ തുരുമ്പെടുത്ത ഭാഗത്ത് ഉപ്പ് നന്നായിട്ട് ആദ്യം വിതറുക. അതിന് മുകളിൽ നമുക്ക് ഈ ഒരു നാരങ്ങ പിഴിഞ്ഞ് നന്നായിട്ട് ഒഴിക്കാം. ഈ ഒരു മിശ്രിതം 1 മണിക്കൂറോ അല്ലെങ്കിൽ 1-2 മണിക്കൂറോ വെച്ചതിനു ശേഷം തുരുമ്പ് നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പരുപരുത്ത തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഉപയോഗിച്ച് തുടച്ചു കളയാൻ സാധിക്കുന്നതാണ് കേട്ടോ. അത് കൂടാതെ തന്നെ ഉരുളക്കിഴങ്ങും സോപ്പും ഉപയോഗിച്ച് നമുക്ക് തുരുമ്പ് കളയാൻ സാധിക്കും. അതെങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് നെടുകെ മുറിച്ച് അതിലല്പം ഡിഷ് സോപ്പ് പുരട്ടാം. ഈ ഉരുളക്കിഴങ്ങ് കഷ്ണം ഉപയോഗിച്ച് തുരുമ്പിച്ച ഭാഗം അതിശക്തിയായിട്ട് ഉരസുക. ഉരുളക്കിഴങ്ങിലെ ഓക്സാലിക് ആസിഡ് തുരുമ്പിനെതിരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. അങ്ങനെയാണ് ഈ തുരുമ്പൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിന് സാധിക്കുന്നത്. ഇനി എന്റെ ലാസ്റ്റ് ടിപ്പായിട്ട് പറയാനുള്ളത് ഈ കാർബണേറ്റഡ് പാനീയങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പാത്രത്തില് കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൊക്കക്കോള. അപ്പൊ അതെടുത്ത് ഈ തുരുമ്പിച്ച കത്തി അതിൽ മുക്കി വെക്കാം. ഈ പാനീയങ്ങളിലെ സിഡ്രിക് ആസിഡ് ഈ തുരുമ്പിനെ അഴിച്ചു വിടാനായിട്ട് സഹായിക്കും. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ എത്ര കട്ടിയുള്ള തുരുമ്പാണെങ്കിലും പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതികളിലൂടെ നമുക്ക് തുരുമ്പ് കംപ്ലീറ്റ് ആയിട്ടും കളയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കത്തി നന്നായിട്ട് കഴുകി ഉടൻ തന്നെ തുടച്ചുണക്കി സൂക്ഷിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഈർപ്പം വീണ്ടും തുരുമ്പെടുക്കാനായിട്ട് കാരണമാകും. മാത്രമല്ല തുരുമ്പ് കംപ്ലീറ്റ് ആയിട്ടും പോയതിന് ശേഷം കത്തിയുടെ മൂർച്ച കൂട്ടുകയും ചെയ്യാം. അതുകൂടാതെ അലുമിനിയം ഫോയിൽ ഷീറ്റ് മടക്കി കത്തിയുടെ മൂർച്ച കൂട്ടേണ്ട ഭാഗം അതിൽ ഉരസി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ചും ഇങ്ങനെ കത്തിക്ക് മൂർച്ച കൂട്ടാനായിട്ട് സാധിക്കും. അതുകൂടാതെ ബ്ലേഡ്, ഗ്ലാസ്, ജാർ എന്നിവയും ഇത്തരത്തിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് ബ്രേക്കിൽ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ കുട്ടിക്കാലത്തെ വിലപിടിപ്പുള്ള കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ കഴിച്ചിട്ടുള്ള വിഭവ സമൃദ്ധമായ ഫുഡോ അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളോ കുട്ടികൾ എക്കാലോ ഓർത്തു വെക്കണമെന്നില്ല. എന്നാൽ അവരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് വളരെ ശാന്തമായിട്ടുള്ള അതുപോലെ തന്നെ ശക്തവുമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് കേട്ടാലോ. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് മീ ആർജെ അനുഷ. ഈ വീട്ടിലെ വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം, സ്നേഹം പ്രകടിപ്പിച്ച രീതി, പിന്നെ പ്രശ്നങ്ങളെ നേരിട്ട ശൈലി, ആരും കാണാത്തപ്പോൾ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ വലിയ സമ്മാനങ്ങളെക്കാൾ ചെറിയ ചെറിയ നിമിഷങ്ങളാണ് കേട്ടോ അവരിലെ സുരക്ഷിതത്വവും ആത്മവിശ്വാസവും ഒക്കെ വളർത്തുന്നത്. ഈ സ്നേഹം, വിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഇവയെ കുറിച്ചുള്ള കുട്ടികളുടെ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നത് ആക്ച്വലി ഇത്തരത്തിലുള്ള ഓർമ്മകളാണ്. അപ്പൊ മാതാപിതാക്കളെ കുറിച്ച് കുട്ടികൾ എക്കാലവും ഓർക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ പരിചയപ്പെട്ടാലും, ആദ്യത്തേത് മാതാപിതാക്കൾക്കൊപ്പം ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ലഭിച്ചിട്ടുള്ള വൈകാരികമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതായത് കുട്ടിക്കാലം കഴിയാലും ഇപ്പൊ മാതാപിതാക്കൾക്കൊപ്പം ആയിരുന്നപ്പോൾ എങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ളതായിരിക്കും കുട്ടികൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കുക. ഇപ്പോ ദേഷ്യപ്പെടുന്ന പാരന്റ്സ് ആണോ, അല്ലെങ്കിൽ ശാന്തരായിട്ടുള്ള പാരന്റ്സ് ആണോ, അല്ലെങ്കിൽ ഊഷ്മളമായിട്ടുള്ള സ്നേഹം നൽകുന്നവരാണോ, അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ എപ്പോഴും ഓർത്തു വയ്ക്കും. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ അവർ മറന്നേക്കാം, എന്നാൽ വീട്ടിലെ വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം അവർ ഒരിക്കലും മറക്കില്ല. ഈ സുരക്ഷിതത്വവും അംഗീകാരവും ഒക്കെ നൽകുന്ന മാതാപിതാക്കൾ കുട്ടികളിൽ വലിയ ആത്മവിശ്വാസമാണ് വളർത്തുന്നത്. അതേസമയം ഈ നിബന്ധനകളോട് കൂടിയിട്ടുള്ള, അതായത് ഈ കൺട്രോൾ വെച്ചിട്ടുള്ള സ്നേഹമൊക്കെ അവരുടെ മനസ്സിൽ വലിയ വലിയ മുറിവുകളാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളെ യോജിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്നാൽ തങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ഒരാളുണ്ട് എന്ന് അവർക്ക് തോന്നണം. കുട്ടികൾ സംസാരിക്കുമ്പോൾ ഇടപെടാതെ കേൾക്കുകയും അവരുടെ പേടികളെയും സന്തോഷങ്ങളെയും ഒക്കെ ഗൗരവമായിട്ട് കാണുകയും ചെയ്യുന്ന മാതാപിതാക്കൾ കുട്ടികളില് തന്റെ ശബ്ദത്തിനും വിലയുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് വളർത്തുന്നത്. മറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ കരയാതെ മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് അവരെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അത് ആക്ച്വലി കുട്ടികളിൽ വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാക്കും. അപ്പോൾ താൻ കേൾക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അതുപോലെ തന്നെ ദേഷ്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതും അവർ എപ്പോഴും ഓർത്തു വയ്ക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ മുതിർന്നവർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. മാതാപിതാക്കളെ എങ്ങനെ തർക്കിക്കുന്നു, ദേഷ്യം വരുമ്പോൾ അവരെങ്ങനെ സംസാരിക്കുന്നു, അതിപ്പോ അലർച്ചയിലേക്കോ അല്ലെങ്കിൽ നിശബ്ദതയിലേക്കോ അതുമല്ലെങ്കിൽ പരിഹാസത്തിലേക്കോ മാറുകയാണോ എന്നെല്ലാം അവർ വീക്ഷിക്കുന്നുണ്ട്. ദേഷ്യപ്പെട്ടതിന് ശേഷം മാതാപിതാക്കളെ ക്ഷമ ചോദിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ബന്ധങ്ങളെ തകർക്കില്ല എന്ന് കുട്ടികൾ അവിടെ മനസ്സിലാക്കും. എന്നാൽ ദേഷ്യം എപ്പോഴും അതിന് കടക്കുന്നതാണെങ്കിൽ അവർ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ഭയപ്പെടാനായിട്ട് തുടങ്ങും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്നേഹം എങ്ങനെയായിരിക്കും എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് ആക്ച്വലി മാതാപിതാക്കളാണ്.

0: പത്താം വാർഷികത്തിന്റെ നിറവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ടേക്ക് എ ബ്രേക്ക്.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ മാതാപിതാക്കളെ കുട്ടികൾ എന്നും ഓർമ്മിക്കാനായിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിതാ കേട്ടറിയാനായിട്ട് പോകുന്നത്. ഈ കുട്ടികൾ വലുതാകുന്ന സമയത്ത് മാതാപിതാക്കൾ തങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെ കുറിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ തങ്ങൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അധികമായിട്ട് ചെയ്തിട്ടുള്ള ജോലികള്, പിന്നെ മാറ്റിവെച്ച സ്വപ്നങ്ങൾ, ഇവയെല്ലാം അവർ പതിയെ പതിയെ തിരിച്ചറിയാൻ തുടങ്ങും. ഈ ത്യാഗം എന്നത് സ്നേഹത്തിന്റെയും ഏറ്റവും വ്യക്തമായിട്ടുള്ള രൂപമായതുകൊണ്ട് കുട്ടികൾ അത് ഓർമ്മിക്കും. കുട്ടിക്കാലത്ത് അത് അത്ര കാര്യമാക്കിയില്ല എങ്കിലും മുതിർന്നു കഴിയുമ്പോഴത്തേക്കും വലിയ ബഹുമാനത്തോടു കൂടിയിട്ടായിരിക്കും അവർ ആ നിമിഷങ്ങളെയൊക്കെ തിരിഞ്ഞു നോക്കുക. അതുപോലെ തന്നെ അഭിമാനം പ്രകടിപ്പിച്ച നിമിഷങ്ങളും അവരൊരിക്കലും മറക്കില്ല. തങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങൾ കുട്ടികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതിപ്പോ സ്കൂളിലെ ഒരു പരിപാടിയാകാം, അല്ലെങ്കിൽ കായിക മത്സരങ്ങളിലെ വിജയമാകാം, അതുമല്ലെങ്കിൽ ഒരു ചെറിയ നന്മയാകാം. ചിലപ്പോൾ ലക്ഷ്യത്തിൽ എത്തിയില്ല എങ്കിലും നടത്തിയ പരിശ്രമങ്ങളെ ഒന്ന് അഭിനന്ദിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മാതാപിതാക്കളുടെ കണ്ണുകളിലെ ആ ഒരു തിളക്കം, അവർ നൽകുന്ന പ്രോത്സാഹനം, ഇവയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ഊർജ്ജമാണ് നൽകുന്നത്. അതുപോലെ ഫലത്തെക്കാൾ ഉപരിയായിട്ട് തങ്ങളുടെ പരിശ്രമത്തെ അംഗീകരിക്കുന്നത് കുട്ടികളിൽ ആജീവനാന്തം നിലനിൽക്കുന്ന ഒരു ആത്മവിശ്വാസം തന്നെയായിരിക്കും വളർത്തിയെടുക്കുക. അടുത്തൊരു പോയിന്റാണ് വീട്ടിൽ പരസ്പരം നൽകിയിട്ടുള്ള ബഹുമാനം. മാതാപിതാക്കൾ പരസ്പരം എങ്ങനെ പെരുമാറുന്നുവെന്നും മുതിർന്നവരോടും അപരിചിതരോടും എങ്ങനെ സംസാരിക്കുന്നുവെന്നും കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഈ ബഹുമാനം എന്നത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് എന്നുള്ളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഈ മാന്യമായിട്ട് സംസാരിക്കുന്ന, ആവശ്യമുള്ളപ്പോൾ ക്ഷമ ചോദിക്കുന്ന ഒരു വീട് കുട്ടികളിൽ വലിയ സ്വാധീനം തന്നെ ചെലുത്തും. എന്നാൽ നിരന്തരം ബഹളവും പരിഹാസവും ഒക്കെ നടക്കുന്ന വീടാണെങ്കിൽ അതും അവരെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അപ്പൊ മുതിരുന്ന സമയത്ത് കുട്ടിക്കാലത്ത് കണ്ടു ശീലിച്ച അതേ ബഹുമാനം അവർ സ്വന്തം ജീവിതത്തിലും പ്രകടിപ്പിച്ചേക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് നിബന്ധനകളില്ലാതെ സ്നേഹിക്കപ്പെട്ടുവോ എന്നുള്ളതായിരിക്കും അവർ ഓർത്തു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ ഇതായിരിക്കും കേട്ടോ, സ്നേഹം എപ്പോഴും ഒരുപോലെ ലഭിച്ചിരുന്നോ, അതോ അത് പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നായിരുന്നോ, നല്ല മാർക്ക് വാങ്ങിയാലോ അല്ലെങ്കിൽ അനുസരണയോടെ പെരുമാറിയാലോ മാത്രം ലഭിക്കുന്ന ഒന്നാണോ സ്നേഹം, അതോ താൻ എങ്ങനെയുള്ള ആളാണെങ്കിലും മാതാപിതാക്കൾ സ്നേഹിച്ചിരുന്നോ എന്ന് കുട്ടികൾ ഓർത്തുവെക്കും. അപ്പോ നിബന്ധനകളില്ലാത്ത സ്നേഹം എന്നാൽ തെറ്റുകളെ അംഗീകരിക്കുക എന്നല്ല, മറിച്ച് മോശം ദിവസങ്ങളിൽ പോലും താൻ സ്നേഹിക്കപ്പെടാൻ അർഹനാണോ എന്ന് കുട്ടിക്ക് സംശയിക്കേണ്ടി വരാത്ത അവസ്ഥ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സുരക്ഷിതത്വം അവരെ കൂടുതൽ ദയയുള്ളവരും ആത്മവിശ്വാസമുള്ള വ്യക്തികളും ഒക്കെയാക്കി മാറ്റും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികളെ മാതാപിതാക്കളെ ഓർക്കുന്നത് തെറ്റുകൾ പറ്റാത്ത പൂർണ്ണരായിട്ടുള്ള വ്യക്തികൾ എന്ന നിലയിലല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ബന്ധം എന്ന നിലയിലാണ്. ഓർമ്മകൾക്കപ്പുറം ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ പാരൻസ് എങ്ങനെയായിരുന്നു എന്നതിൽ വലിയൊരു പങ്കുണ്ട്. അപ്പൊ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ നൽകിയ സ്നേഹവും കരുതലും വഴികാട്ടലും ഒക്കെയാകും പിന്നീടുള്ള ജീവിതത്തിൽ അവരുടെ മനസ്സിലെ മാർഗദർശിയായ ശബ്ദമായിട്ട് മാറുക. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ പാരൻസും ഓർത്തു വെക്കുക. ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ദാ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ലൈഫിൽ ചിലപ്പോഴെങ്കിലും നാം ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവാണ് എല്ലായിടങ്ങളും നമ്മുടേതല്ല എന്ന്. നമുക്ക് അവകാശമില്ലാത്ത ഇടങ്ങളിൽ അത് ചിലപ്പോൾ ചില മനുഷ്യരുടെ മനസ്സിലാകാം, അല്ലെങ്കിൽ ചില സൗഹൃദങ്ങളിലാകാം. അവിടെ നമ്മുടെ ഒരു സ്ഥാനം കണ്ടെത്താൻ നമ്മൾ വല്ലാതെ ശ്രമിക്കാറുണ്ട്. എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ല എന്ന് ഉള്ളിലിരുന്ന് ആരോ വിളിച്ചു പറയുമ്പോഴും നാം അത് കേൾക്കാത്ത മട്ടിൽ അവിടെ തന്നെ തുടരും. ഒരുപക്ഷെ ഈ ഇടം നമ്മുടേതാകുമെന്ന ഒരു വൃത്താമോഹമായിരിക്കാം അതിന് കാരണം. എന്നാൽ പൊരുത്തപ്പെടാത്ത ഇടങ്ങളിൽ നമ്മെ തന്നെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത് ഒരുപാട് വേദനകൾ മാത്രമേ സമ്മാനിക്കൂ. ഏത് മനോഹരമായ പൂന്തോട്ടമായാലും അവിടെ നമുക്ക് വേരൂന്നാൻ മണ്ണില്ലെങ്കിൽ ആ ഇടം നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമാധാനം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ എല്ലായിടങ്ങളും നമ്മുടേതല്ല. പ്രണയത്തിൻ്റെ കാര്യത്തിലാണ് ഈ സത്യം ഏറ്റവും കൂടുതൽ നമ്മെ വേദനിപ്പിക്കുന്നത്. ഒരാളോട് നമുക്ക് അതിയായ സ്നേഹം തോന്നുമ്പോൾ അവരുടെ മനസ്സിൽ നമുക്കൊരു ചെറിയ ഇടം കിട്ടിയിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അതിനായി നമ്മൾ ഒരുപാട് മാറി നിന്നിരിക്കും, ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു നിന്നിരിക്കും. പക്ഷേ നിർബന്ധിച്ച് നേടുന്ന ആ സ്നേഹത്തിന് ഒരിക്കലും ആയുസ് ഉണ്ടാകില്ല. ഒരാളുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ ഒരു യാചകനെ പോലെ സ്നേഹത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. അടഞ്ഞ വാതിലുകൾക്കരികിൽ മുട്ടിവിളിച്ച് സമയം കളയാതെ ആ പടിയിറങ്ങാൻ കാണിക്കുന്ന ധൈര്യമാണ് പ്രണയത്തിലെ ഏറ്റവും വലിയ സത്യസന്ധത. കേൾക്ക, ഏ രാത്രിയിൽ ഏ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിലപ്പോൾ വലിയൊരു സൗഹൃദ വലയത്തിന്റെ നടുവിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ചിരിക്കുന്നു, സംസാരിക്കുന്നു, പക്ഷേ നമ്മുടെ മനസ്സ് മാത്രം വല്ലാത്തൊരു ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ? നമ്മളവിടെ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും അവർക്കൊന്നുമില്ല എന്നൊരു തോന്നൽ വല്ലാത്തൊരു ശൂന്യതയാണ്. അത്തരം ആൾക്കൂട്ടങ്ങൾ ഒരിക്കലും നമ്മുടേതല്ല. നമ്മെ കേൾക്കാൻ, നമ്മുടെ മൗനത്തെ പോലും മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നമ്മെ പരിഗണിക്കാത്ത ആയിരം പേരുടെ ഇടയിൽ നിൽക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് നമ്മെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിലയിടങ്ങൾ അല്ലെങ്കിൽ ചില കരിയറുകൾ സമൂഹത്തിൻ്റെ കണ്ണിൽ വളരെ മികച്ചതായിരിക്കാം. ഒരുപക്ഷെ എല്ലാവരും കൊതിക്കുന്ന ഒന്നായിരിക്കാം. പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലും എല്ലാവർക്കും വേണ്ടിയുള്ളത് ഒരുപക്ഷെ നമുക്ക് ശരിയാകണമെന്നില്ല. നിങ്ങളുടെ സന്തോഷം ചിലപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളിലാകാം, വളരെ ശാന്തമായ മറ്റൊരു വഴിയിലാകാം. ലോകം കാണിച്ചു തരുന്ന വലിയ ഇടങ്ങളിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുമ്പോൾ നാം നമുക്ക് പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ കൈയടി കിട്ടുന്ന ഇടമല്ല, മറിച്ച് നമ്മുടെ മനസ്സിന് സമാധാനം തരുന്ന ഇടങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എല്ലായിടങ്ങളും നമ്മുടേതല്ല എന്ന തിരിച്ചറിവിനെ പറ്റിയാണ് ഇന്ന് നിശാഗന്ധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടേതല്ലാത്ത ഒരിടത്തു നിന്നും ഇറങ്ങിപ്പോരുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് പ്രതീക്ഷകളോടെ നാം നട്ടുനനച്ച ബന്ധങ്ങളോ മോഹങ്ങളോ ഉപേക്ഷിക്കുമ്പോൾ ഹൃദയം വല്ലാതെ വേദനിക്കും. ഓർമ്മകൾ നമ്മെ പിന്നോട്ട് വലിക്കും. പക്ഷേ ഉണങ്ങിപ്പോയ ഒരു മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു പക്ഷിക്കും ആകാശത്തേക്ക് പറക്കാൻ കഴിയില്ല. മുറിവുകൾ കരയും, വേദനകൾ കാലം വായിക്കും. പക്ഷേ നമ്മുടേതല്ലാത്ത ഒരിടത്ത് ശ്വാസമുട്ടി കഴിയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. കണ്ണീരൂടെ ആണെങ്കിലും അവിടെ നിന്നും യാത്ര ചോദിക്കുന്നത്. നമ്മെ അർഹിക്കുന്ന പുതിയൊരിടം നമുക്കായി എവിടെയോ കാത്തിരിപ്പുണ്ട് എന്ന വിശ്വാസമാണ് നമുക്ക് കൂട്ടാകേണ്ടത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ലോകത്തുള്ള പലയിടങ്ങളും നമ്മുടേതല്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്കുള്ള യഥാർത്ഥ ഇടം? അതിൻ്റെ ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് നമ്മളോളം സുരക്ഷിതമായ മറ്റൊരിടമില്ല. മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു സ്ഥാനം കണ്ടെത്താൻ ഓടുന്നതിന് മുൻപ് സ്വന്തം മനസ്സിൽ നിങ്ങൾക്കായി ഒരു വലിയ ഇടം കണ്ടെത്തുക. നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ ലാളിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈയെടുക്കുക. സ്വന്തം മനസ്സുമായി എപ്പോഴാണോ നമ്മൾ പൂർണ്ണമായും പൊരുത്തപ്പെടുന്നത്, അന്നു മുതൽ നമ്മുടേതല്ലാത്ത ഒരിടത്തും ഒരു സ്ഥാനത്തിന് വേണ്ടി നമ്മൾ യാചിക്കില്ല. നമ്മൾ നമുക്ക് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറണം. അതുതന്നെയാണ് ഇനി വേണ്ടത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ മനസ്സിൽ ഒരു കാര്യം മാത്രം എപ്പോഴും കുറിച്ചിടുക, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ചുരുങ്ങി ജീവിക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. നിങ്ങളുടെ ചിരിയെ, നിങ്ങളുടെ സാന്നിധ്യത്തെ, നിങ്ങളുടെ വാക്കുകളെ ആഘോഷമാക്കുന്ന ഇടങ്ങൾ ഇനിയും നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. തെറ്റായ ഇടങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ പടിയിറക്കം ശരിയായ ഇടത്തിലേക്കുള്ള വാതിലുകൾ തുറക്കട്ടെ. ഈ രാത്രിയിൽ നിങ്ങളുടെ ഉള്ളിലും ചില ചോദ്യങ്ങൾ അലയടിക്കുന്നുണ്ടാവും. ശരിയായ ഇടമേതാണ്, തെറ്റായ ഇടമേതാണ് എന്ന് ഈ ചോദ്യങ്ങൾക്കൊന്നും പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടില്ല. നമ്മുടേതല്ലാത്ത ഒരിടത്തു നിന്ന് പടിയിറങ്ങുമ്പോഴും വാതിലടയുന്ന അവസാന നിമിഷത്തിലും ആഗ്രഹം കൊണ്ട് പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്ന പ്രകൃതമാണ് നമ്മുടേത്. ഇറങ്ങിപ്പോന്ന പലയിടങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും വല്ലാത്തൊരു ആശയക്കുഴപ്പമാണ്. എന്നാലും ചില വിട്ടുകൊടുക്കലുകൾ ശരിയായിരുന്നു എന്ന് കാലം തന്നെ നമ്മെ പഠിപ്പിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ നൽകുന്ന സ്നേഹം തിരിച്ചു കിട്ടാതെ വരുമ്പോൾ സങ്കടം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ സങ്കടത്തിൽ ഇരുന്നു പോവാതെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും കുടുംബത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുക. അഭിനയമില്ലാത്ത, യാതൊരു കണ്ടീഷൻസുമില്ലാത്ത എത്രയോ സ്നേഹം അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങളെ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി സമയം കളയാതെ, നിങ്ങളെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. സ്വയം സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ അവഗണനകൾ നമ്മളെ ബാധിക്കാതിരിക്കൂ. ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡാണ്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.